ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 17 സമതല ഭൂമിയിലാണുള്ളത്. 1939 സെപ്റ്റംബർ 17 സോവിയറ്റ് സേന പോളണ്ടിൽ എത്തിയിരിക്കുന്നു. 1941 സെപ്റ്റംബർ 17 ഇറാനിലെ ഷാ മുഹമ്മദ് റേസ പഹ്ലവി സിംഹാസന ആരൂഢനായിരിക്കുന്നു. 1961 സെപ്റ്റംബർ 17 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉയർന്നുവന്ന യുവജന പ്രസ്ഥാനങ്ങൾ അതിശക്തമായി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ പ്രമുഖം യുദ്ധവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവയായിരുന്നു. പ്രധാനമായും ആണവ നിരായുധീകരണ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ആ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് ബാൻ ദ ബോംബ് എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ പ്രധാന യൂറോപ്യൻ നഗരങ്ങളിലെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത്. ഇംഗ്ലണ്ടിൽ നടന്ന അത്തരം പ്രകടനങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിരുന്നു 1761 സെപ്റ്റംബർ 17 ലണ്ടനിൽ നടന്നത്. ക്യാമ്പയിൻ ഫോർ ന്യൂക്ലിയർ ഡിസർമാമെന്റ് എന്ന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെയർമാൻ കാനൻ കോളിൻസ്, വിശ്രുത നാടകകൃത്ത് ജോൺ ഓസ്ബോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 10,000 പങ്കെടുത്ത പ്രകടനത്തെ പോലീസ് അടിച്ചൊതുക്കാൻ ശ്രമിച്ചത് ഇംഗ്ലണ്ടിലാകെ സംഘർഷത്തിന് കാരണമായി.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരിക്കലൊരു മഹർഷിക്ക് ഒരാഗ്രഹം തോന്നി. നരസിംഹത്തെ അതേ രൂപത്തിലൊന്ന് കാണണം. ആഗ്രഹം തോന്നിയിട്ട് അടിച്ചമർത്തിയാൽ ശരിയാവില്ല. നരസിംഹമൂർത്തിയെ അതേ രൂപത്തിലൊന്ന് കാണണം. സ്വാമി നേരെ കാട്ടിലേക്ക് ചെന്ന് കൊടും തപസ്സാരംഭിച്ചു. വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെയുള്ള കൊടും തപസ്. രണ്ടു മൂന്ന് പകലും രാത്രിയും അങ്ങനെ കഴിഞ്ഞു. കണ്ണടച്ച് അഗാധമായി തപസ്സനുഷ്ഠിക്കവേ ഒരു വേടൻ അതുവഴി കടന്നുപോയി. ഏതോ ഇരയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരാൾ കൊടുംകാട്ടിൽ ചലനമറ്റിരിക്കുന്നു. ഇരയെ വിട്ട് അവൻ അയാളുടെ മുന്നിലെത്തി. അവശനാണെന്ന് തോന്നിയതുകൊണ്ട് വേഗം പോയി കാട്ടാറിൽ നിന്ന് വെള്ളവുമെടുത്ത് പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക മാംസവും എടുത്ത് മഹർഷിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. വിശന്നു തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വാമിയെ തട്ടിവിളിച്ചു. ക്രുദ്ധനായി സ്വാമി കണ്ണു തുറന്നപ്പോഴുണ്ട്. ഉണക്ക ഇറച്ചിയും കുടിക്കാനുള്ള വെള്ളവും നീട്ടി ഒരു കാട്ടാളൻ ഇരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ടോ ശപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. സൗമ്യനായി സ്വാമി പറഞ്ഞു, ഞാനൊരു ഋഷിയാണ്, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ കാട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ വന്നതാണ്. കൗതുകപൂർവം കാട്ടാളൻ ചോദിച്ചു, വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സ്വാമി പറഞ്ഞു, എനിക്ക് നരസിംഹത്തെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഈ തപസ്. കാട്ടാളൻ സ്വാമിയുടെ മുന്നിൽ നിന്നെണീറ്റു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ദൃഢനിശ്ചയത്തോടെ സ്വാമിയോട് പറഞ്ഞു, അതെ, ഈ കാട് എനിക്കറിയാം. ഇവിടെയുള്ള ഒരുവിധ എല്ലാ മൃഗങ്ങളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞ ആ മൃഗം ഈ കാട്ടിലില്ല. അങ്ങ് വെറുതെ സമയം കളയുകയാണ്. എന്നെ വിശ്വസിക്കണം, അങ്ങനെയൊരു മൃഗം ഇവിടെ ഇല്ല. സ്വാമി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നുണ്ട്, എനിക്ക് കാണണം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ പൊയ്ക്കോ. ദാ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അങ്ങനെയൊരു മൃഗം ഈ കാട്ടിലില്ല, പക്ഷെ അയാൾ പറയുന്നു ഉണ്ടെന്ന്. ഇനി കാണുമോ? അത്രയും ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എങ്കിൽ പിന്നെ അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. അവൻ കാടരിച്ചു പെറുക്കി. പാറമടകളിൽ, മരപ്പൊത്തുകളിൽ, ചില്ലകളിൽ, പുഴയോരങ്ങളിൽ, മലകളിൽ, താഴ്വാരങ്ങളിൽ അവൻ അന്വേഷിച്ചു നടന്നു. ആദ്യ ദിനം കഴിഞ്ഞതോടെ അവൻ വിശപ്പ് മറന്നു. അടുത്ത ദിനമൊക്കെയായപ്പോൾ ദാഹവും മറന്നു. സർവം മറന്ന് അവൻ അന്വേഷണം തുടർന്നു. മൂന്നു നാല് ദിവസമായി കാണും. അങ്ങനെ അന്വേഷിച്ച് നടക്കവേ പിന്നിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഒന്ന് ഭയന്ന് പിന്നാക്കം മലച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ ആ ജീവി അവനെ തടഞ്ഞു. നീ മൂന്ന് നാല് ദിവസങ്ങളായി അന്വേഷിച്ചു നടക്കുന്ന നരസിംഹമില്ലേ? അതാണ് ഞാൻ. അവൻ അത്ഭുതപൂർവം സ്വയം ചോദിച്ചു, അപ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലേ? ആ ജീവി അവനോട് ചോദിച്ചു, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ഓ എന്ന് പറയുന്നതിനു മുൻപ് അവൻ പെട്ടെന്നോർത്തു, അയ്യോ എനിക്ക് വേണ്ടിയല്ലോ. അതെ, നിക്ക് നിക്ക്. ഇനി ആ ജീവി ഓടിപ്പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഒരു കാട്ടുവള്ളി കൊണ്ട് അവൻ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ അന്വേഷിച്ചു നടന്നത് എനിക്ക് കാണാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഒരുവൻ വെള്ളം പോലും കുടിക്കാതെ ഒരിടത്തിരിപ്പുണ്ട്. അവന് കാണാൻ വേണ്ടിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് പോവാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവൻ അതിനെയും കൊണ്ട് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തെത്തി. സന്യാസിയാണെങ്കിലോ കൊടും തപസ്സും. വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ? ഇതിനെ കാണാനാണല്ലോ ഈ ഇരിപ്പ്. അവൻ ധൈര്യസമേതം സന്യാസിയെ വിളിച്ചുണർത്തി. ദേഷ്യം കൊണ്ട് ചുവന്ന് സ്വാമി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുമ്പിൽ നരസിംഹമൂർത്തി. അതേക്കാൾ സ്വാമി അതിശയിച്ചു പോയത് അതിനെ ഒരു കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടാണ്. ആരെയാണ് ആദ്യം കൈകൂപ്പേണ്ടതെന്ന് സന്ദേഹിച്ചു നിൽക്കെ അശരീരി പോലെ നരസിംഹം പറഞ്ഞു, സംശയിക്കേണ്ട മഹർഷി, അവനെയാണ്, അവനെ തന്നെയാണ് ആദ്യം നമിക്കേണ്ടത്. എന്നെ കാണാൻ വിശപ്പുണ്ടായിരുന്നിട്ടും നീ ഭക്ഷണം കഴിച്ചില്ല, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളം കുടിച്ചില്ല. അവനോ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മറന്നു. അന്വേഷണം മാത്രം, ശ്രദ്ധ മാത്രം. ഏകാഗ്രതയിൽ ജാഗ്രതായവർക്ക്
കണ്ടെത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നോർക്കുക. സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്നു എന്നൊരു ചൊല്ലുണ്ട്. ശരിയാണോ അത്? അങ്ങനെ ദുഷ്ടൻ വളരുകയും ശുദ്ധൻ തളരുകയും ചെയ്യുമോ? ഒന്ന് പുനഃപരിശോധിക്കേണ്ടതായ ഒരു ചൊല്ലാണിത്. ശരിക്കും ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത് ആരെയായിരിക്കും? മറ്റുള്ളവരെ സഹായിക്കാത്തവരെ, പണം ചോദിച്ചിട്ട് കൊടുക്കാത്തവരെ, അവരെയൊക്കെയാണ് ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത്. അതായത് കുറച്ച് സ്വാർത്ഥരായവർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അധ്വാനിച്ചു പണമുണ്ടാക്കിയിട്ട് ആ പണം മറ്റാരെങ്കിലും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അത് ദുഷ്ടത്തരം. മറ്റുള്ളവരെ ചൂഷണം ചെയ്താണ് പണം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ദുഷ്ടതയുണ്ട്. എന്നാൽ ഒരാൾ അയാളുടെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നു എന്ന് കരുതു, അതിൽ നിന്ന് തനിക്ക് കുറച്ച് വേണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പലപ്പോഴും സിനിമാക്കാരെക്കുറിച്ച് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, കോടികളില്ലേ, പിന്നെന്താ അതിൽ നിന്നും ഒരു 50,000 തന്നാല്? ചില ബന്ധുക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അളിയന് പണമുണ്ടായതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ലെന്ന്. പറയുന്നത് കേട്ടാൽ തോന്നും ഇയാൾക്ക് ഗുണത്തിന് വേണ്ടിയാണ് അയാൾ നെട്ടോട്ടമോടുന്നതെന്ന്. ഗൾഫിൽ പോയി ചൂട് മണലിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് സമ്പാദ്യമായാൽ അത് പിന്നെ ബന്ധുക്കൾക്ക് കൂടി കൊടുക്കണമെന്ന് അവകാശമായി മുന്നോട്ട് വയ്ക്കുന്നവർ തന്നെയുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ദുഷ്ടതയാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരോട് സഹായം ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ അധ്വാനത്തെക്കുറിച്ചാണ്. നമ്മുടെ അലസതയും താൽപര്യമില്ലായ്മയുമാണ് നമ്മുടെ സമ്പാദ്യത്തെ കുറച്ചു കളഞ്ഞത്. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നിങ്ങൾക്കൊരു സത്യമറിയുമോ? നമ്മുടെ മുന്നിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പല വ്യവസായ സ്ഥാപനങ്ങൾക്കും പിന്നിൽ ആരുടെയൊക്കെയോ കഠിനമായ അധ്വാനമുണ്ട്. ആരൊക്കെയോ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ചതിനെ ധൂർത്തടിച്ചു കളയാൻ അവർക്ക് തോന്നില്ല. അതിനെ കണക്കറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനും അവർക്ക് തോന്നില്ല. അതിനെ ദുഷ്ടതയായി കാണരുത്. അതേസമയം മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റുള്ളവരുടെ സ്വത്തുവകകൾ തട്ടിയെടുത്തും ധനികരായവരാണെങ്കിൽ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യാം. അധ്വാനത്തിലൂടെ ജീവിതാഭിവൃദ്ധി നേടാൻ കഴിയാത്തവരായി ആരുമില്ല. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ തന്നെ ചെറിയ രീതിയിലെങ്കിലും എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ആരോഗ്യമുള്ള ആരെങ്കിലും വിധിയെ പഴിച്ചുകൊണ്ടോ ഭാഗ്യമില്ലാത്തതുകൊണ്ടോ താൻ ഇങ്ങനെയായി എന്ന് പരിതപിക്കുന്നുവെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത്? ഇങ്ങനെയുള്ളവരാണ് തങ്ങളെ സഹായിക്കാത്തവരെ ദുഷ്ടർ എന്ന മുദ്ര കുത്തുന്നത്. എങ്കിൽ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ദുഷ്ടത ആരിലാണുള്ളത്? അധ്വാനിച്ച് സ്വജീവിതം സമൃദ്ധമാക്കുന്നവരിലോ അതോ അലസനായിരുന്നിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരിലോ? ആലോചിച്ചു നോക്കേണ്ട കാര്യമാണത്. അധ്വാനിച്ച് അഭിവൃദ്ധി നേടുന്നവർ വാരിക്കോരി മറ്റുള്ളവരെ സഹായിക്കാത്ത പക്ഷം അവർ ദുഷ്ടരാണെങ്കിൽ ആ ദുഷ്ടർ പനപോലെ വളരുക തന്നെ ചെയ്യും. അലസർ അഭിവൃദ്ധി ഏതുമില്ലാതെ തളർന്നു പോവുക തന്നെ ചെയ്യും. മലയാളത്തിലെ മറ്റൊരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്, അന്യന്റെ പുരയിടത്തിലെ പുല്ലുകണ്ട് പൈക്കളെ വളർത്തരുത് എന്ന്. ആ ചൊല്ല് പുനഃപരിശോധിക്കേണ്ട ഒരാവശ്യവുമില്ല. അതുപോലെ മറ്റൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കരുത് എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, പരമാവധി മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് നിൽക്കരുത്, അധ്വാനിച്ച് അഭിവൃദ്ധി തേടണം. അത് ചെയ്യാതെ ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല തന്നെ. ഒരാളിന്റെ അധ്വാനത്തിന്റെ ഫലത്തെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ പാടില്ല തന്നെ. ഒരാൾ ഒരു ഓട്ടോ ഓടിക്കുന്നു എന്ന് വിചാരിക്കുക, തീരെ ക്ഷീണിതനായിട്ടും ഒരാൾ കൈ കാണിച്ചപ്പോൾ ആ സവാരിക്ക് കൂടി തയ്യാറാകുന്നു. 100 രൂപ കൂടി കിട്ടിയാൽ അത്രയുമായി എന്ന ചിന്തയാണ് അയാൾക്ക്. അതിനെ ഏതെങ്കിലും പിരിവിന്റെ പേരിൽ അയാളിൽ നിന്നും ഈടാക്കുകയാണെങ്കിൽ അത് ചൂഷണം തന്നെയാണ്. ഒരാൾ സ്വമനസാലെ ചെയ്യുന്ന സേവനങ്ങൾക്കേ അർത്ഥമുള്ളൂ എന്ന് മറന്നുപോകരുത്. മനുഷ്യൻ അധ്വാനിക്കാൻ തയ്യാറാകാതെ അലസനായിരുന്നിട്ട് അത് കർമ്മഫലം എന്ന് വ്യാഖ്യാനിച്ചത് മതങ്ങളായിരുന്നു. കായികവും മാനസികവുമായി ശേഷിയുള്ള ഏതൊരാൾക്കും ഈ ലോകത്ത് പരാശ്രയം കൂടാതെ ജീവിക്കുവാനാകും. കിട്ടിയതെല്ലാം ധൂർത്തടിച്ച് വാരിക്കോരി മറ്റുള്ളവർക്ക് നൽകി സ്വജീവിതം ധന്യമാക്കുന്നതിനെ സേവന തൽപരത എന്ന് പറയാനാവില്ല. എല്ലാവർക്കും ഒരു വിജയമുണ്ട്. ആ വിജയത്തെ നിലനിർത്തുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തേയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
0: സ്വച്ഛരാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 7 പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
1: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ ബിജെപിയുടെ നേതൃത്വത്തിലും ഒരു മാസത്തെ സേവാ സങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കാ ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിലെത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തെ നടിയിലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കൽപ്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൌന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ്, രാമകഥ, എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി

0: ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
1: കായിക രംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് ക്ലാസ് 2 സർട്ടിഫിക്കേഷനോടുകൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിംഗ് ഏരിയകളും ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും രണ്ട് ദിശകളിൽ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൌകര്യവും 2 ഹൈജമ്പ് ഏരിയകളും സുരക്ഷ കേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോട്ട്പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
0: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് M ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പച്ച മലയാള പ്രസ്ഥാനത്തെ കുറിച്ച് കേൾക്കാം. അന്യഭാഷാ പദങ്ങളുടെ സഹായമില്ലാതെ തനി മലയാള പദങ്ങൾ കൊണ്ട് രചന നിർവഹിക്കുന്ന സാഹിത്യ പ്രസ്ഥാനത്തെയാണ് പച്ച മലയാളം എന്ന് പറയുന്നത്. സാഹിത്യ സംബന്ധമായ ഒരു സംവാദത്തിന്റെ സൃഷ്ടി എന്നതിനപ്പുറം സാംസ്കാരികമായ ഒരു വീണ്ടെടുപ്പ് കൂടിയായിരുന്നു പച്ച മലയാളം. പാട്ട്, മണിപ്രവാളം, പച്ച മലയാളം എന്നിങ്ങനെയുള്ള മൂന്ന് ഭാഷാ സാഹിത്യ പ്രസ്ഥാനങ്ങൾ മലയാളത്തിന്റെ സാഹിത്യ സമ്പത്തായി നിലനിൽക്കുന്നു. പച്ച മലയാളം ഭാഷയുടെ മൗലികതയ്ക്ക് മറ്റെന്തിനേക്കാളും മികച്ച മാതൃകയാണ് സമ്മാനിച്ചിട്ടുള്ളത്. സാഹിത്യ സംബന്ധമായ സ്വതന്ത്രതയും ആശാവിഷ്കാരത്തിനുള്ള ശക്തിയും പകർന്നു നൽകാൻ പച്ച മലയാളത്തിന് കഴിഞ്ഞു. 1890 CP അച്യുതമേനോനും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും തമ്മിൽ നടന്ന സാഹിത്യ സംബന്ധമായ ഒരു വാദപ്രതിവാദത്തിൽ നിന്നാണ് പച്ച മലയാള പ്രസ്ഥാനം ഉണ്ടായതെന്ന് പറയാം. സംസ്കൃത പദങ്ങളെ പാടെ ഉപേക്ഷിച്ച് ചില ഒറ്റ ശ്ലോകങ്ങളോ മറ്റോ ചമയ്ക്കാമെന്നല്ലാതെ ഒരു കാവ്യം മുഴുവനും മലയാള പദങ്ങൾ വെച്ച് എഴുതാനുള്ള ത്രാണി നമ്മുടെ ഭാഷയ്ക്കില്ലെന്ന് CP അച്യുതമേനോൻ വാദിച്ചു. അതിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പച്ച മലയാളത്തിൽ നല്ല ഭാഷ എന്ന പേരിൽ ഒരു കൃതി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതുകയുണ്ടായി. അതേ തുടർന്ന് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പച്ച മലയാളത്തിൽ കൃതികൾ രചിച്ചു. ഭാഷയ്ക്കും പ്രമേയ സ്വീകരണത്തിനും അവർ പ്രാധാന്യം കൊടുത്തു. പന്തളം കേരളവർമ്മയുടെ തങ്കമ്മ, ഉള്ളൂർ S പരമേശ്വരയ്യരുടെ തങ്കമ്മ രണ്ടാം ഭാഗം, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോന്റെ മദുരാശി കടൽക്കര, കുണ്ടൂർ നാരായണമേനോന്റെ കോമപ്പൻ, കണ്ണൻ, പാക്കനാർ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ, നാരായണ ഗുരുവിന്റെ അറിവ്, ജാതി ലക്ഷണം എന്നിവയാണ് പ്രധാന പച്ച മലയാള കൃതികൾ. പരിപൂർണമായും മലയാളം എന്ന അർത്ഥത്തിലാണ് പച്ച മലയാളം എന്ന സംജ്ഞ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഉള്ളൂരിനെ പോലെ ഉജ്ജ്വല ശബ്ദാഠ്യനും സംസ്കൃത പണ്ഡിതനുമായ കവി പോലും പച്ച മലയാളത്തിൽ കവിത എഴുതിയത് ഭാഷാപരമായ പുനരുദ്ധാനത്തിന് കാരണമായി. ചക്കപ്പഴച്ചൊടി, പിഞ്ചായ പെണ്ണ്, പോട്, ചേട്ടത്തം, ഇമ്പാച്ചി, മാറ്റിത്തം, ഇപ്പാട്, ഇടയിളക്കം, ലാക്കാക്കുക, അടിച്ചു പൊളിക്കുക എന്നിങ്ങനെ എത്രയോ പച്ച മലയാള പദങ്ങൾ കവിതകളിൽ അണിനിരന്നു.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമികണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമികണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സെമികണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമികണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമികണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായി നടന്ന സെമികണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിക്കും. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ജലശക്തി സഹമന്ത്രി V സോമണ്ണ, ഭവന നഗരകാര്യ സഹമന്ത്രി തോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് CEO ഡാരിയോ അമോഡി, ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ, SpaceX മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ AI വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
1: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കുനീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തനുണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ സമൂഹത്തിന്റെ പകുതിയാണ് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഭരണകൂടത്തിന്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ എണ്ണത്തിലേക്ക് നോക്കുമ്പോൾ ആ പകുതി പലപ്പോഴും പെട്ടെന്ന് ചെറുതായി പോകുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, ജോലി വേണം, സമൂഹത്തിൽ മുന്നേറണം, പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്ന സമൂഹം അവർ യഥാർത്ഥ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അസ്വസ്ഥമാകുന്നത്? സ്ത്രീ ഒരു ജനപ്രതിനിധിയാകുന്നത് സമൂഹം അംഗീകരിക്കും, പക്ഷെ അവൾ സ്വന്തം തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ സംശയമുയരും. അവർ യോഗത്തിൽ സംസാരിച്ചാൽ ആരുടെയോ നിർദ്ദേശം ആയിരിക്കും എന്ന് കരുതും. അവൾ ഒരു പദ്ധതി മുന്നോട്ട് വച്ചാൽ അതിനു പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കും. അവൾ ഉറച്ച നിലപാടെടുത്താൽ ആരുടെയോ നിയന്ത്രണത്തിലാണ് എന്ന സംശയമുയരും. അതേസമയം ഒരു പുരുഷൻ അധികാരത്തിലെത്തുമ്പോൾ അയാളുടെ തീരുമാനങ്ങളെ അയാളുടേതായി തന്നെ കാണുന്ന സമൂഹം സ്ത്രീയുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒരു പുരുഷന്റെ നിഴൽ തിരയുന്നു. ഇവിടെയാണ് സ്ത്രീ സംവരണത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. സംവരണം സ്ത്രീക്കൊരു കസേര നൽകാം, പക്ഷെ ആ കസേരയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം സമൂഹം നൽകണമെന്നില്ല. തെരഞ്ഞെടുപ്പ് അവൾക്ക് അധികാരത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കാം, എന്നാൽ ആ വാതിലിനുള്ളിൽ കടന്ന ശേഷം സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാനുള്ള അവകാശം നേടുക എന്നത് മറ്റൊരു പോരാട്ടമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ സംവരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. അനേകം സ്ത്രീകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ അധ്യക്ഷരുമായും കൌൺസിലർമാരായും ജനപ്രതിനിധികളായും മുന്നോട്ട് വന്നു. വീടിന്റെ പരിധിക്കുള്ളിൽ മാത്രം തീരുമാനങ്ങൾ എടുത്തിരുന്ന സ്ത്രീകൾ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. റോഡുകൾ, കുടിവെള്ളം, മാലിന്യ സംസ്കരണം,

ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ ക്ഷേമം തുടങ്ങി നേരിട്ട് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർ ഇടപെട്ടു. എന്നാൽ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവൾ അധികാരമുള്ളവളായി മാറുന്നില്ല. അധികാരം എന്നത് ഒരു പദവിയുടെ പേരല്ല, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെയാണ് പ്രോക്സി ഭരണം എന്ന പ്രശ്നം ശ്രദ്ധിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ത്രീയാണെങ്കിലും തീരുമാനങ്ങൾ മറ്റൊരാൾ എടുക്കുന്ന അവസ്ഥ. പലപ്പോഴും ഭർത്താവ്, പിതാവ്, സഹോദരൻ, മറ്റു കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ പാർട്ടിയിലെ പുരുഷ നേതാക്കൾ, ഇങ്ങനെ പലരുടെയും നിഴൽ സ്ത്രീ ജനപ്രതിനിധിയുടെ അധികാരത്തിന്മേൽ വീഴാം. ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരാൾക്കാണ്, എന്നാൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരാൾ. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നു. ഒരു സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പഞ്ചായത്ത് യോഗത്തിൽ അവൾക്ക് പകരം ഭർത്താവ് സംസാരിക്കുകയും തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു കുടുംബത്തിന്റെ സ്വകാര്യ കാര്യമായി കാണാനാവില്ല. അത് ജനങ്ങളുടെ വോട്ടിന്റെ അർത്ഥത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് അവളുടെ വീട്ടുകാരെ അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതല്ല. ഇത് വളരെ ലളിതമായൊരു സത്യമാണെങ്കിലും അതിന്റെ സാമൂഹിക അർത്ഥം വളരെ വലുതാണ്. സ്ത്രീകളെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ സമൂഹം അവരെ അധികാരം കൈകാര്യം ചെയ്യാൻ കഴിയാത്തവർ എന്ന നിലയിൽ കാണാൻ തുടങ്ങുന്നു. ഒരു പുരുഷന് രാഷ്ട്രീയ പരിചയമില്ലെങ്കിൽ പുതുമുഖം എന്ന് വിളിക്കും. ഒരു സ്ത്രീക്ക് പരിചയമില്ലെങ്കിൽ അവൾക്കൊന്നും അറിയില്ല എന്ന വിധിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പുരുഷന്റെ പരിചയക്കുറവ് പഠനത്തിന്റെ തുടക്കമായി കാണപ്പെടുന്നു. സ്ത്രീയുടെ പരിചയക്കുറവ് അപ്രാപ്തിയുടെ തെളിവായി മാറുന്നു. ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ പല രേഖകളിലും കാണാം. ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി പൊതുപ്രവർത്തനം നടത്തുമ്പോൾ കുടുംബം അവനെ പിന്തുണയ്ക്കുന്നു. ഒരു സ്ത്രീ പൊതുപ്രവർത്തനത്തിന് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചായിരിക്കും. പുരുഷന്റെ രാഷ്ട്രീയ ജീവിതം കുടുംബത്തിന്റെ അഭിമാനമാകുന്നു. സ്ത്രീയുടെ രാഷ്ട്രീയ ജീവിതം പലപ്പോഴും കുടുംബത്തിന്റെ ബാധ്യതയായി മാറുന്നു. ഇതേ മനോഭാവമാണ് അധികാരത്തിലും പ്രവർത്തിക്കുന്നത്. അവൾക്ക് ഒറ്റയ്ക്ക് കഴിയുമോ? അവൾക്ക് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുമോ? സാമ്പത്തിക കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാകുമോ? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവൾക്ക് കഴിവുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ സ്ത്രീകളോട് മാത്രം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ സമൂഹം യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് അവരുടെ കഴിവിനെക്കുറിച്ചല്ല, അവരുടെ ലിംഗത്തെക്കുറിച്ചാണ്.

ഒരു സ്ത്രീക്ക് ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രം ഭരണപരിചയം ലഭിക്കില്ല. അതുപോലെ ഒരു പുരുഷനും ജനിച്ചു വളർന്നതുകൊണ്ട് ഭരണപരിചയം ലഭിക്കുന്നില്ല. പഠിച്ചും പരിശീലിച്ചും അനുഭവിച്ചുമാണ് ഭരണപരമായ കഴിവ് വളരുന്നത്. അതിനാൽ സ്ത്രീകൾക്ക് അവസരം നൽകേണ്ടതില്ല എന്നല്ല പ്രശ്നം. അവസരം നൽകിയ ശേഷം അവരെ പഠിക്കാനും തെറ്റുതിരുത്താനും വളരാനും അനുവദിക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. സംവരണം ഒരു കസേര നിറയ്ക്കാനുള്ള സംവിധാനം മാത്രമാകരുത്. അത് അധികാരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാനുള്ള അവസരമാകണം. ഒരു സ്ത്രീ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവൾക്ക് ഭരണ നിയമങ്ങളെക്കുറിച്ചും ബജറ്റിനെ കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നിയമപരമായ അധികാരങ്ങളെക്കുറിച്ചും ഭരണ നടപടികളെക്കുറിച്ചും ആവശ്യമായ പരിശീലനം ലഭിക്കണം. ഉദ്യോഗസ്ഥരുമായി ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും രേഖകൾ വായിക്കാനും പദ്ധതികളുടെ സാമ്പത്തിക വശങ്ങൾ മനസ്സിലാക്കാനും തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അവൾക്ക് കഴിയണം. പരിശീലനം നൽകുന്നത് അവളുടെ കഴിവില്ലായ്മയുടെ തെളിവല്ല, മറിച്ച് ജനപ്രതിനിധിത്വത്തെ ശക്തിപ്പെടുത്താനുള്ള ജനാധിപത്യ നിക്ഷേപമാണ്. ഇതോടൊപ്പം മറ്റൊരു മാറ്റവും വേണം. സ്ത്രീകൾക്ക് നേതൃത്വം നൽകാനുള്ള കഴിവ് തെളിയിക്കേണ്ടി വരുമ്പോൾ പുരുഷന്മാർക്ക് അതേ പരീക്ഷ എഴുതേണ്ടതില്ല എന്ന അവസ്ഥ അവസാനിപ്പിക്കണം. സ്ത്രീ ഒരു തീരുമാനമെടുത്താൽ ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമൂഹം പുരുഷൻ തീരുമാനമെടുത്താൽ എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ചോദിക്കണം. ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല. ഒന്നാമത്തേത് സ്ത്രീയുടെ സ്വാതന്ത്ര്യ കർത്തൃത്വത്തെ സംശയിക്കുന്നു. രണ്ടാമത്തേത് അവരുടെ തീരുമാനത്തിന്റെ ഗുണനിലവാരത്തെ പരിശോധിക്കുന്നു. ജനാധിപത്യത്തിന് വേണ്ടത് രണ്ടാമത്തെ സമീപനമാണ്. സ്ത്രീയായതുകൊണ്ട് ഒരു തീരുമാനവും ശരിയാകുന്നില്ല, പുരുഷനായതുകൊണ്ടും ഒരു തീരുമാനവും ശരിയാകുന്നില്ല. തീരുമാനത്തിന്റെ മൂല്യം അതിന്റെ യുക്തിയിലും നീതിയിലും പൊതു താല്പര്യത്തിലുമാണ് അളക്കേണ്ടത്. ഇതുതന്നെയാണ് യഥാർത്ഥ ലിംഗസമത്വം. സ്ത്രീ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു അപകടവും ഒഴിവാക്കണം. സ്ത്രീകൾ അധികാരത്തിലെത്തിയാൽ അവർ സ്വാഭാവികമായും കൂടുതൽ നീതിപരരും സത്യസന്ധരുമായ ഭരണാധികാരികളായിരിക്കും എന്ന ധാരണയും ശരിയല്ല. സ്ത്രീ എന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല. സ്ത്രീകൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും ആശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീകളെ അധികാരത്തിലെത്തിക്കുക എന്നതിന്റെ ലക്ഷ്യം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ നല്ല ഭരണാധികാരികളാണ് എന്ന് തെളിയിക്കലല്ല, മറിച്ച് ഭരണത്തിൽ സ്ത്രീകൾക്കും തുല്യമായി പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന ലളിതമായ ജനാധിപത്യ സത്യം അംഗീകരിക്കുകയാണ്. ഒരു സ്ത്രീ നല്ല ഭരണാധികാരിയാകാം, മോശം ഭരണാധികാരിയാകാം. അതുപോലെ പുരുഷനും നല്ലവനോ മോശക്കാരനോ ആകാം. പക്ഷെ സ്ത്രീക്ക് അവസരം നിഷേധിക്കാനുള്ള കാരണം അവളുടെ ലിംഗമാകരുത്. അതേസമയം സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം സമൂഹത്തിന്റെ രാഷ്ട്രീയ മുൻഗണനയിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്താനും സഹായിക്കും. കുടിവെള്ളം, പൊതു ശൗചാലയങ്ങൾ, ആരോഗ്യ സംരക്ഷണം, കുട്ടികളുടെ സുരക്ഷ, വയോജന പരിചരണം, ഗതാഗതം, സ്ത്രീകളുടെ തൊഴിൽ, കുടുംബാതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന ചെറിയ പരിധിയിൽ നിന്ന് പുറത്തുവന്ന് പൊതുനയത്തിന്റെ വിഷയങ്ങളാകാൻ സ്ത്രീകളുടെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന മാറ്റമല്ല, മുഴുവൻ സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന മാറ്റമാണ്. കാരണം നല്ല ഭരണകൂടം മനുഷ്യരുടെ യഥാർത്ഥ ജീവിതത്തെ കാണണം. അടുക്കളയിൽ വെള്ളമില്ലെങ്കിൽ അതൊരു സ്ത്രീയുടെ പ്രശ്നം മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതമായി പൊതുഗതാഗതമില്ലെങ്കിൽ അത് അമ്മയുടെ പ്രശ്നം മാത്രമല്ല, വയോധികന് ആരോഗ്യ പരിചരണം ലഭിക്കുന്നില്ലെങ്കിൽ അത് വീട്ടമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇവയെല്ലാം പൊതുനയത്തിന്റെ വിഷയങ്ങളാണ്.

സ്ത്രീകൾ പൊതുഭരണത്തിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഭരണത്തിന്റെ ഭാഷയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. എന്നാൽ അതിന് സ്ത്രീയുടെ ശബ്ദം അവളുടേതായിരിക്കണം, നിഴലിന്റെ ശബ്ദമല്ല. ഇവിടെയാണ് പഞ്ചായത്ത് പതി പോലുള്ള സാമൂഹിക പ്രയോഗങ്ങളുടെ പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയുടെ പകരം ഭർത്താവിനെ തന്നെ യഥാർത്ഥ അധികാരിയായി കാണുന്ന സംസ്കാരം സ്ത്രീയുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നു. അവളൊരു ജനപ്രതിനിധിയല്ല, ഒരാളുടെ ഭാര്യ എന്ന നിലയിൽ മാത്രം ചുരുങ്ങുന്നു. ഇത് സ്ത്രീയോടുള്ള അനീതിയാണ്.

രാഷ്ട്രീയ പരിശീലനം നൽകണം, നേതൃത്വത്തിലേക്ക് ഉയരാനുള്ള അവസരങ്ങൾ നൽകണം, അവരുടെ തീരുമാനങ്ങളെ സ്വതന്ത്രമായി എടുക്കാൻ അനുവദിക്കണം. അതിലും പ്രധാനമായി സ്ത്രീയുടെ രാഷ്ട്രീയ പരാജയത്തെ അവളുടെ സ്ത്രീത്വത്തിന്റെ പരാജയമായി കാണുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഒരു പുരുഷൻ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അയാൾ ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണ്. ഒരു സ്ത്രീ തോറ്റാൽ പലപ്പോഴും സ്ത്രീകൾക്ക് രാഷ്ട്രീയം പറ്റില്ല എന്ന പൊതുവിധി ഉയരും. ഇതാണ് മാറേണ്ടത്. ഒരു വ്യക്തിയുടെ പരാജയത്തെ ഒരു ലിംഗത്തിന്റെ പരാജയമാക്കി മാറ്റരുത്. അതുപോലെ ഒരു സ്ത്രീയുടെ വിജയം മുഴുവൻ സ്ത്രീകളുടെയും കഴിവിന്റെ തെളിവാക്കേണ്ടതുമില്ല. അവളൊരു വ്യക്തിയാണ്, അവളുടെ വിജയം അവളുടെ കഴിവിന്റെ ഫലമാണ്. സ്ത്രീ സംവരണത്തിന്റെ ഏറ്റവും വലിയ വിജയം എത്ര സ്ത്രീകൾ അധികാരത്തിലെത്തി എന്ന കണക്കിൽ മാത്രം കാണാൻ കഴിയില്ല, എത്ര സ്ത്രീകൾ സ്വന്തം പേരിൽ തീരുമാനമെടുക്കാൻ പഠിച്ചു എന്നതിലാണ് അതിന്റെ യഥാർത്ഥ വിജയം. എത്ര സ്ത്രീകൾക്ക് എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞു എന്നതിലാണ്. എത്ര പെൺകുട്ടികൾക്ക് ഒരു ദിവസം തങ്ങൾക്കും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ മന്ത്രിയോ ഭരണാധികാരിയോ ആകാമെന്ന് സ്വപ്നം കാണാൻ കഴിഞ്ഞു എന്നതിലാണ്. സംവരണത്തിന്റെ കസേരയിൽ ഇരിക്കുന്ന സ്ത്രീയെ കണ്ടു വളരുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ വീട്ടിലെ മതിലിൽ തൂങ്ങിയിരുന്ന പുരുഷ നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രം നോക്കിയല്ല, സ്വന്തം ഭാവിയിലേക്കും നോക്കാൻ തുടങ്ങും. അതാണ് പ്രതിനിധിത്വത്തിന്റെ വലിയ ശക്തി. ഒരു സ്ത്രീ അധികാരത്തിലെത്തുമ്പോൾ അവളുടെ പിന്നിൽ ഒരു കുടുംബം മാത്രം മാറുന്നില്ല, ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന്റെ പരിധി മാറുന്നു, ഒരു ഗ്രാമത്തിന്റെ രാഷ്ട്രീയ ഭാഷ മാറുന്നു, ഒരു സമൂഹത്തിന്റെ ഭാവന മാറുന്നു. അതുകൊണ്ട് സ്ത്രീ സംവരണം ഒരു ഔദാര്യമല്ല, അതൊരു സൗജന്യമല്ല, ജനാധിപത്യത്തിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ഇടപെടലാണ്. എന്നാൽ സംവരണം വാതിൽ തുറക്കുന്നു എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല, വാതിലിനപ്പുറം നിഴലുകൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും നേരിടണം. സ്ത്രീയുടെ കസേരയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഭർത്താവിന്റെ നിഴൽ മാറണം, അവളുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പാർട്ടി നിഴൽ മാറണം, സ്ത്രീക്ക് ഇത്രയും അധികാരം വേണ്ട എന്ന സാമൂഹിക നിഴൽ മാറണം, വീട്ടുകാര്യങ്ങൾ നോക്കിയിട്ട് രാഷ്ട്രീയം ചെയ്യൂ എന്ന പഴയ നിർദ്ദേശം മാറണം. അവസാനം ഒരു ജനപ്രതിനിധിയുടെ കയ്യിൽ അധികാരത്തിന്റെ പേനയുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിൽ തന്നെയായിരിക്കണം, അവൾ ഒപ്പിടുമ്പോൾ അവളുടെ കൈയായിരിക്കണം, അവൾ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദമായിരിക്കണം, അവൾ തീരുമാനമെടുക്കുമ്പോൾ അവളുടെ ബോധമായിരിക്കണം. അപ്പോൾ മാത്രമേ സംവരണം സംഖ്യയിൽ നിന്ന് ശക്തിയായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ സ്ത്രീയുടെ പേരിലുള്ള കസേര സ്ത്രീയുടേതാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിഴൽ ഭരണം അവസാനിക്കൂ. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പരീക്ഷണം സ്ത്രീയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിലല്ല, അവൾ അധികാരത്തിലെത്തിയ ശേഷം അവളുടെ കയ്യിൽ നിന്ന് അധികാരം തിരിച്ചു പിടിക്കാതെ നിൽക്കുന്നതിലാണ്. സ്ത്രീക്ക് ഒരു കസേര കൊടുക്കുന്നതല്ല ശാക്തീകരണം, അവൾ ഇരിക്കുന്ന കസേരയുടെ താക്കോൽ അവളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നതാണ് യഥാർത്ഥ ശാക്തീകരണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എന്നും കേൾക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. കുട്ടികളുടെ യൂണിഫോം എവിടെയാണ്? ഇന്ന് കാർക്ക് എന്ത് വേണം? കറണ്ട് ബില്ല് അടച്ചോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അത് കേവലം ഒരു സംശയമാകാം. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടി വരുന്ന, വീടിന്റെ ഓരോ സ്പന്ദനവും ഓർത്തു വെക്കേണ്ടി വരുന്ന ആ വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല ദാമ്പത്യങ്ങളിലും പങ്കാളികൾ പറയാറുള്ള ഒരു പരാതിയുണ്ട്. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, വല്ലാതെ സ്ട്രെസ് അനുഭവപ്പെടുന്നു എന്ന്. സത്യത്തിൽ ഇവിടെ പ്രശ്നം ജോലി കൂടുതലല്ല, മറിച്ച് ആ ജോലികളെല്ലാം ഒരാൾ മാത്രം ഓർത്തു വെക്കേണ്ടി വരുന്നതാണ്. ഇതിനെയാണ് ശാസ്ത്രം മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ പങ്കാളി സഹായിക്കുന്നുണ്ടാകാം, പക്ഷേ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കേണ്ടി വരുന്നത് ഒരാൾ മാത്രമാകുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പുകയുന്ന ഒരു യന്ത്രം പോലെയാകും. ഈ മാനസിക ഭാരം പങ്കിടാത്തതാണ് പലപ്പോഴും ദാമ്പത്യത്തിലെ തർക്കങ്ങൾക്കും മടുപ്പിനും പ്രധാന കാരണമാകുന്നത്. ഒരു കുടുംബം എന്നത് ഒരു ടീമാണ്. അവിടെ ഒരാൾ മാത്രം പ്ലാൻ ചെയ്യുകയും മറ്റേയാൾ ഒരു സഹായിയെ പോലെ മാത്രം നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ അസമത്വം ഉടലെടുക്കുന്നു. താൻ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും തന്റെ അധ്വാനത്തിന് വിലയില്ലെന്നും ഒരാൾക്ക് തോന്നിത്തുടങ്ങുന്നിടത്ത് സ്നേഹത്തിന് പകരം നീരസം വളരുന്നു. ഗവേഷണങ്ങൾ പറയുന്നത് ഒരു പങ്കാളി വിശ്രമിക്കുമ്പോൾ മറ്റേയാൾ വീടിന്റെ കാര്യങ്ങൾ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കുന്നത് ദാമ്പത്യത്തിലെ വിശ്വാസത്തെയും സന്തോഷത്തെയും സാവധാനമില്ലാതാക്കും എന്നാണ്. പറഞ്ഞാൽ ഞാൻ ചെയ്തേനെ എന്ന മറുപടി പലപ്പോഴും ഒരു പരിഹാരമല്ല. പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അവിടെ യഥാർത്ഥ പങ്കാളിത്തമുണ്ടാകുന്നത്. ജോലികൾ പങ്കിടുമ്പോൾ അത് കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് നിന്റെ ഭാരം എന്റേതുകൂടിയാണ് എന്ന സ്നേഹപ്രകടനമാണ്. അടുക്കളയിലെ ജോലി മുതൽ കുട്ടികളുടെ പഠനം വരെയും വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ മുതൽ അതിഥികളെ സ്വീകരിക്കുന്നതുവരെയും രണ്ടുപേരും ഒരേപോലെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വീട് ഒരു സ്വർഗമായി മാറുന്നു. അപ്പോൾ നമുക്കെങ്ങനെ ഈ സാഹചര്യം മാറ്റിയെടുക്കാം? അതിന് വലിയ വിപ്ലവങ്ങളൊന്നും ആവശ്യമില്ല, ലളിതമായ ചില തീരുമാനങ്ങൾ മതിയാകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമാധാനമായി ഇരുന്ന് പരസ്പരം സംസാരിക്കുക. ആരൊക്കെ എന്തൊക്കെ ഭാരങ്ങളാണ് ചുമക്കുന്നതെന്ന് പരസ്പരം ചോദിച്ചറിയുക. ഒരാൾക്ക് ഭാരം കൂടുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുക. ഞാൻ എന്ത് സഹായിക്കണമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് സിങ്കിലിരിക്കുന്ന പാത്രങ്ങൾ കഴുകാനുണ്ടെന്ന് കണ്ട് അത് സ്വയം ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ ബാഗ് ഒരുക്കി വയ്ക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പങ്കാളിയുടെ മനസ്സിൽ വലിയ ആശ്വാസം നൽകും. പങ്കാളി ചെയ്യുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. ഇതൊക്കെ നിന്റെ കടമയല്ലേ എന്ന ചിന്ത ഒഴിവാക്കി ഒരു നന്ദിയെങ്കിലും പറയാൻ ശീലിക്കുക. ചില ദിവസങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ പരസ്പരം വച്ചുമാറാം. അടുക്കളയിലെ കാര്യങ്ങൾ ഒരാൾ നോക്കുമ്പോൾ മറ്റേയാൾ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഇത് പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ ലക്ഷ്യം ഒരു പെർഫെക്റ്റ് വീടല്ല, മറിച്ച് സമാധാനമുള്ള ഒരു വീടാണ്. അവിടെ ജോലികൾ പാതിയാകുമ്പോൾ സ്നേഹം ഇരട്ടിയാകുന്നു. പരസ്പരം കാണുന്ന, പരസ്പരം വിലമതിക്കുന്ന രണ്ടു വ്യക്തികൾ ചേരുമ്പോഴാണ് ദാമ്പത്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ജീവിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ജീവിതം പങ്കിടാൻ മറന്നുപോകരുത്. കൂടെയുള്ള ആൾക്ക് ഒരു ചെറിയ താങ്ങായി മാറാൻ ഇന്ന് തന്നെ നമുക്ക് ശ്രമിക്കാം. കാരണം പങ്കിടുമ്പോൾ ഭാരങ്ങൾ പകുതിയാകുന്നു, സന്തോഷങ്ങൾ ഇരട്ടിയാകുന്നു.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്താ
2: വിവരം അറിഞ്ഞില്ലേ?
1: ഇല്ല,
2: എനിക്കറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ഉള്ളൂ.
1: കാര്യം എന്താണെന്ന് പറയടോ.
2: ആചാര്യ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. ശേഖരൻ മാഷ ശുപാർശയാണോ കേട്ടത്?
1: അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ, ഈശ്വരൻ ബ്രഹ്മനുമില്ലാത്ത ഭാഷകൾ.
2: നല്ല ചെത്തിപ്പൂവിന്റെ നിറവും കനങ്കല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ.
1: താൻ കണ്ടോ?
2: ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറയുന്നത് നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേനെ, എനിക്ക് സംശയം, ഇത് ഹാജിയാരൻ മനഃപൂർവ്വം ചെയ്ത പണിയാണോ?
1: എങ്ങനെ?
2: അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വെച്ചാൽ ഹാജിയാര് കഴുകിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്?
3: സൂറബി, ഇത്തിരി പറഞ്ഞു.
4: വാലൈക്കും സലാം. പിടിച്ചോളെ. ആ വന്നു വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ടുണ്ടല്ല. ഇന്ന് സ്കൂളിൽ പോയില്ലേ പച്ചി?
5: നേരത്തെ വിട്ടല്ലേ.
4: അത് ഇതും തിന്നാൻ കൊടുത്ത് കുട്ടികൾക്ക് ദുശ്ശീലം പഠിപ്പിച്ചിരുന്നേ. എന്നോട് ഞാൻ പറഞ്ഞിട്ടേ കുഞ്ഞാല്. കൊതി കൊണ്ടാ മോളെ, ഒരെണ്ണം കുറിപ്പച്ചനും കൊടുത്തേക്ക്. ഒന്നാമത് തന്നാലുണ്ടല്ലോ, ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായിയല്ല എന്തും കൊടുക്കും. ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരേ കുറിപ്പച്ച.
6: എടാ എടാ കണ്ണടല്ലടാ, താഴെ വെച്ച ഉറുമ്പരിക്കും കരയിൽ വെച്ച പേനരിക്കുന്നു പറഞ്ഞ ഞങ്ങൾ വളർത്തുന്നത്. ഏ ഇപ്പള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി, ശേഖരൻ എന്നെ കൊല്ലു.
4: ഞമ്മളൊരു കളി തമാശ പറഞ്ഞല്ലേ കുറിപ്പച്ച, നിങ്ങളാ പാത്രം അങ്ങേരി. ആ ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് രണ്ട് രണ്ട് രണ്ട് നല്ല ബെസ്റ്റ് മീനാണ്, പക്ഷെ കൈപ്പുണ്ണിയുള്ളൊരു ബെച്ചുണ്ടാക്കണം മോളെ.
6: എണ്ണന്റെ എന്തിനാ വർത്തമാനം പറയുന്നത്? എത്തിക്കാനുള്ള സൂത്രമല്ലേ.
4: ഓ എണ്ണം തെറ്റിയ സബൂറാക്കണ ഒരാളെ, മീന്റെ ചെതുമ്പല വരെ എണ്ണ വെക്കണ ആളല്ലേ നിങ്ങള്. ഞമ്മളിവിടെ വരണം, നിങ്ങൾക്ക് മീൻ തരാനല്ല, ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണ അല്ലേ.
6: അപ്പൊ നീ നാളെയും മിഠായി കൊണ്ട് വരും?
4: വരും
6: മോളെ. ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും, പുഴിപ്പല്ല് വരും.
5: അപ്പൊ കുറുപ്പമ്മാവ് എന്തോരം മുട്ടായി തിന്നിട്ടുണ്ട്. ഇന്നേരം വരെ എവിടെ പോയി കിടക്കുന്നുണ്ട് കുഞ്ഞാലിയെ?
4: ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ? ഞാൻ പിടിച്ചോളി. ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് ഇങ്ങക്ക് ചോറ് ഇറങ്ങാറിക്കും.
5: കുഞ്ഞാലിയെ അറിഞ്ഞായി?
4: എന്ത്?
5: പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള്
4: വന്നിക്കണ്. ഇവിടെ വന്ന എപ്പോ? എവിടുന്ന്? എങ്ങനെ?
5: ഞമ്മൾ ഇബ്രാഹിം ആജീന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മള് ഗാത്രി കുട്ടി.
4: എന്റെ അബ്ബേ, ഞമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങോട്ടാ പോയത്?
5: പട്ടണ മഠത്തിലെ ചേതലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം.
4: പഠിച്ചോനെ, ഞമ്മക്ക് കാണാൻ കൊതിയാവണ്. ഓ പറഞ്ഞിക്കണ അമ്മ.
5: താരെല്ലോ എടുത്ത് ബോംബോത്തിയായിരുന്നു.
4: ഞമ്മൾ ഇപ്പൊ വരാം.
5: ഇന്നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബൈക്ക് പോയിക്കാം.
4: ഇല്ലമ്മ, ഞമ്മളത് കണ്ടേ ചോടി വരാം.
7: പ്രിയമുള്ള അച്ഛനെ രുക്മിണിയെ ശ്രീദേവിയെ അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു, കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ അയ്യര് സാറിനോട്.

ദാമ്പത്യത്തിലോ പ്രണയബന്ധത്തിലോ വൈകാരികവും ശാരീരികവുമായ സാമീപ്യത്തിനായി ഒരാൾ നിരന്തരം അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഇന്റിമസി ഗ്യാപ്പ് അല്ലെങ്കിൽ പെർസീവർ ഡിസ്റ്റൻസ് ഡൈനാമിക് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. ഇത് പുരുഷന്മാരുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും തകർക്കുമെന്നത് ആധുനിക പഠനങ്ങൾ ശരിവെക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെക്കുറിച്ച് പലപ്പോഴും ഒരു ധാരണയുണ്ട്. അവർ വൈകാരികമായി വളരെ കരുത്തരാണെന്നും ചെറിയ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ലെന്നും. എന്നാൽ പുറമേ കാണുന്ന ഈ കരുത്തിനു പിന്നിൽ വല്ലാതെ വിങ്ങുന്ന ഒരു മനസ്സുണ്ടാകാം. പ്രത്യേകിച്ച് സ്വന്തം പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹത്തിനും കരുതലിനും സാമീപ്യത്തിനുമായി ഒരാൾക്ക് നിരന്തരം അപേക്ഷിക്കേണ്ടി വരുമ്പോൾ അത് ആ വ്യക്തിയുടെ മാനസിക നിലയെ എത്രത്തോളം തകർക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വയം ഒഴുകി വരേണ്ട ഒന്നാണ്. എന്നാൽ പല ബന്ധങ്ങളിലും സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പുരുഷന്മാർ അനുഭവിക്കാറുണ്ട്. ഇത് കേവലം ഒരു പരാതിയല്ല, മറിച്ച് ഗുരുതരമായ മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം വൈകാരിക സമ്മർദ്ദങ്ങൾ പുരുഷന്മാരുടെ ആത്മവിശ്വാസത്തെയും ജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്?

മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് സ്നേഹത്തിനും സാമീപ്യത്തിനുമായുള്ള നിരന്തരമായ അപേക്ഷയും അതിന് ലഭിക്കുന്ന നിഷേധവും പുരുഷന്മാരിൽ കടുത്ത ഉത്കണ്ഠയും വിഷാദത്തിനും കാരണമാകുന്നു എന്നാണ്. താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നൽ അവരിൽ വേരുറയ്ക്കുന്നു. ഓരോ തവണ നിരസിക്കപ്പെടുമ്പോഴും അവരുടെ ആത്മവിശ്വാസം ഓരോ പടിയായി താഴേക്ക് പോകുന്നു. ഇത് കേവലം വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഈ മാനസിക സംഘർഷം അവരുടെ ജോലിയെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കുന്നു. എപ്പോഴും അസ്വസ്ഥമായ ഒരു മനസ്സ് ഏകാഗ്രത കുറയ്ക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ കാരണമാവുകയും ചെയ്യുന്നു. സ്നേഹത്തിനായി യാചിക്കുന്നത് ഒരുതരം വൈകാരിക തളർച്ചയിലേക്കാണ് അവരെ നയിക്കുന്നത്. എന്നെ ആർക്കും ആവശ്യമില്ല എന്ന ചിന്ത അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. ഒരു നല്ല ബന്ധമെന്നത് പരസ്പര ബഹുമാനത്തിലും തുല്യമായ വൈകാരിക പങ്കാളിത്തത്തിലുമാണ് കെട്ടിപ്പടുക്കേണ്ടത്. എന്നാൽ ഒരാൾ എപ്പോഴും സ്നേഹത്തിനായി യാചിക്കുകയും മറ്റേയാൾ അകന്നുമാറുകയും ചെയ്യുമ്പോൾ അവിടെ ബഹുമാനം നഷ്ടപ്പെടുന്നു. യാചിക്കുന്നയാൾക്ക് തന്റെ അന്തസ്സ് നഷ്ടപ്പെട്ടതായി തോന്നാം. അകന്നുമാറുന്നയാൾക്ക് അതൊരു ഭാരമായി അനുഭവപ്പെടാം. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് നിർബന്ധത്തിലൂടെയോ അപേക്ഷയിലൂടെയോ ലഭിക്കുന്ന സാമീപ്യം ഒരിക്കലും ആത്മാർത്ഥമാകില്ല എന്നാണ്. അത് കേവലം ഒരു കടമ തീർക്കൽ മാത്രമായി മാറും. ഇത് ദമ്പതികൾക്കിടയിൽ വലിയൊരു വൈകാരിക വിടവ് സൃഷ്ടിക്കുന്നു. ആശയവിനിമയം ഇല്ലാതാവുകയും മൗനവും പിണക്കവും സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. പരസ്പരം വിശ്വസിക്കാനും ഹൃദയം തുറക്കാനും കഴിയാത്ത ഒരിടമായി ആ ബന്ധം മാറുന്നു. ഇതിനൊരു പരിഹാരമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായുമുണ്ട്. ആദ്യത്തെ ചുവടുവയ്പ് സ്വന്തം ആത്മഗൗരവം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പങ്കാളിയോട് വ്യക്തമായി സംസാരിക്കുക. കുറ്റപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ ഉള്ളിലെ വേദന അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ മാത്രം കയ്യിലാണെന്ന് കരുതരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിലും ഇഷ്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹമെന്നത് നിർബന്ധിച്ചു വാങ്ങേണ്ടതല്ല എന്ന ബോധ്യം വളർത്തുക. പങ്കാളികൾ തമ്മിൽ വൈകാരികമായി അടുക്കാൻ പരസ്പരം പരിശ്രമം ആവശ്യമാണ്. ഒരു വിദഗ്ധ കൗൺസിലറുടെ സഹായം തേടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. സ്നേഹം ആദരവോടെയും ആത്മവിശ്വാസത്തോടെയും കൈമാറേണ്ട ഒന്നാണ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നിങ്ങളുടെ കൈകളിലാണ്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: മേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് കേൾക്കാം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ കാഴ്ചയെയും മസ്തിഷ്ക പ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ കാണുന്നതെല്ലാം നമ്മളുടെ കണ്ണുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ അതേപടി തലച്ചോറിലേക്ക് എത്തിക്കുന്നു എന്ന് കരുതിയാൽ തെറ്റി. നമ്മുടെ ശ്രദ്ധ എവിടെ കേന്ദ്രീകരിക്കണം, എന്തൊഴിവാക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ തലച്ചോറിലുണ്ട്. അതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എങ്ങനെയാണ് നമ്മൾ കാണുന്നതിനെ നിയന്ത്രിക്കുന്നത് എന്നതിനെക്കുറിച്ച് പുതിയ ഗവേഷണങ്ങൾ നൽകുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കണ്ണുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വിഷ്വൽ കോർട്ടെക്സിലേക്ക് എത്തുന്നു. എന്നാൽ ഈ വിവരങ്ങൾ അവിടെ എത്തിയാൽ എങ്ങനെ പ്രോസസ് ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് വലിയ പങ്കുണ്ട്. പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കാഴ്ചയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കും ചലനത്തെ നിയന്ത്രിക്കുന്ന മോട്ടോർ മേഖലകളിലേക്കും അയക്കുന്ന വിവരങ്ങളെ നേരിട്ട് രൂപപ്പെടുത്തുന്നു എന്നതാണ്. ഇത് കേവലം ഒരു പൊതുവായ സിഗ്നൽ നൽകുകയല്ല ചെയ്യുന്നത്, പകരം ഉണർവാവസ്ഥ, ശാരീരിക ചലനം എന്നിവയുടെ അളവനുസരിച്ച് അത് കൈമാറുന്ന വിവരങ്ങളെ കൃത്യമായി ക്രമീകരിക്കുന്നു എന്നതാണ്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ വിവരങ്ങളായിരിക്കും ഓടുമ്പോഴോ ഭയപ്പെട്ടിരിക്കുമ്പോഴോ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കൈമാറുക. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ വിവിധ ഉപമേഖലകൾ നമ്മൾ കാണുന്ന വിവരങ്ങളെ തലച്ചോറിനുള്ളിൽ എത്രത്തോളം വ്യക്തമായി കോഡ് ചെയ്യണം എന്ന് തിരഞ്ഞെടുത്ത് ക്രമീകരിക്കുന്നു. ഇതിനെയാണ് സെലക്റ്റീവ് എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തു നിന്ന് തലച്ചോറിനാവശ്യമുള്ളതും പ്രസക്തവുമായ ഉത്തേജകങ്ങൾക്ക് ഊന്നൽ നൽകാൻ ഈ സർക്യൂട്ടുകൾ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വരുന്ന വാഹനത്തിന്റെ വേഗതയും ദൂരവും മാത്രമായിരിക്കും ഏറ്റവും പ്രസക്തമായ വിവരങ്ങൾ. ഈ വിവരങ്ങൾ കൂടുതൽ വ്യക്തമായി തലച്ചോറിൽ എൻകോഡ് ചെയ്യാൻ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സഹായിക്കും. അതുപോലെ നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ അടിച്ചമർത്താനും ഇത് സഹായിക്കും. നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ബഹളങ്ങൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈ ബഹളങ്ങളെ അവഗണിക്കാൻ സഹായിക്കുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഈ നിയന്ത്രണ സംവിധാനമാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് വിവരമാണ് പ്രധാനമെന്നും ഏത് വിവരമാണ് ഒഴിവാക്കേണ്ടതെന്നും തലച്ചോറ് തീരുമാനിക്കും. ഈ കണ്ടെത്തലുകൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഉൾക്കാഴ്ച നൽകുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും കാഴ്ച ചലന മേഖലകളും തമ്മിൽ നടക്കുന്ന ഈ പ്രവർത്തനം ഒരു കൃത്യമായ ആശയവിനിമയ സംവിധാനം വെളിപ്പെടുത്തുന്നു. ഇത് വിവരങ്ങൾ കൈമാറുക മാത്രമല്ല അതിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ തത്സമയ നിയന്ത്രണം കാരണമാണ് നമ്മുടെ കാഴ്ചപ്പാടും പെരുമാറ്റവും തത്സമയം രൂപപ്പെടുന്നത്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമായി എൻകോഡ് ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ എത്ര വേഗത്തിൽ പ്രതികരിക്കണമെന്ന് മോട്ടോർ മേഖലകൾക്ക് മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന്, ഒരു കാൽനടക്കാരൻ റോഡിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള തീരുമാനമെടുക്കുന്നത് വാഹനത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നൽകുന്ന വ്യക്തമായ വിവരങ്ങളെ ആശ്രയിച്ചാണ്. ഈ കണ്ടെത്തലുകൾ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ മറ്റ് ന്യൂറോളജിക്കൽ അവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കാഴ്ച വിവരങ്ങളെ തലച്ചോറ് തെറ്റായി പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം. ഭാവിയിൽ ശ്രദ്ധാപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചികിത്സാരീതികൾക്ക് ഇത് സഹായകമായേക്കും. ചുരുക്കത്തിൽ, നമ്മൾ കാണുന്ന ലോകം കേവലം കണ്ണിലൂടെയുള്ള കാഴ്ച മാത്രമല്ല, മറിച്ച് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് മാസ്റ്റർ കൺട്രോളർ നമ്മുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് തത്സമയം ട്യൂൺ ചെയ്യുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമായിരുന്നു മുടിയനായ പുത്രൻ. രാമു കാര്യാട്ടിന്റെ സംവിധാനം. കഥയും സംഭാഷണവും നിർവഹിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. എ വിൻസെന്റും പി സുന്ദരവും ചേർന്ന് മുടിയനായ പുത്രന് ഛായാഗ്രഹണം നിർവഹിച്ചു. ജി വെങ്കിട്ടരാമൻ ചിത്രസന്നിവേശം നിർവഹിച്ചു. എസ് കൊന്നനാട്ടിന്റെ കലാസംവിധാനം. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ചു. ഉദയഭാനു, കെ എസ് ജോർജ്, പി ലീല, ശാന്ത പി നായർ, കവ്യൂർ രേവമ്മ എന്നിവരായിരുന്നു ഗായകർ. 1961 ഡിസംബർ 22-നാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പി ജെ ആന്റണി, കാമ്പിശ്ശേരി കരുണാകരൻ, തോപ്പിൽ കൃഷ്ണപിള്ള, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, മിസ്കുമാരി, അംബിക, അടൂർ ഭവാനി, തോമസ്, കെടാമംഗലം അലി, ധർമ്മൻ, പാർവതി, പ്രസന്ന, ബാല, ലീല, ജെ ആർ ആനന്ദ് എന്നിവരായിരുന്നു അഭിനേതാക്കൾ. കെ പി എസ് സി അവതരിപ്പിച്ച തോപ്പിൽ ഭാസിയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു മുടിയനായ പുത്രൻ. തോപ്പിൽ ഭാസി തിരക്കഥ രചിച്ച ആദ്യത്തെ ചിത്രം എന്ന സവിശേഷതയും മുടിയനായ പുത്രൻ എന്ന ചലച്ചിത്രത്തിനുണ്ട്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, വെള്ളി മെഡൽ എന്നിവ മുടിയനായ പുത്രന് ലഭിച്ചു. 11 പാട്ടുകളായിരുന്നു മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

വള്ളുവനാടിന്റെ ഹൃദയമിടിപ്പായ ചരിത്രവും ഐതിഹ്യവും സാഹിത്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അനങ്ങൻമല. പലപ്പോഴും പുരാണകഥകളുടെ മൂടുപടത്തിൽ മറഞ്ഞുപോയ ഈ മലയുടെ യഥാർത്ഥ ചരിത്രത്തെയും മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുമായുള്ള അതിന്റെ ഗാഢമായ ബന്ധത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നത് കൗതുകകരമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും വള്ളുവനാടൻ സമതലത്തിൽ ഒരു പർവ്വത ദ്വീപിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന അനങ്ങൻമല ഒരു ഭൗമ വിസ്മയമാണ്. ഭൂമിശാസ്ത്രജ്ഞർ ഇതിനെ ഇൻസൽബർഗ് എന്ന് വിളിക്കുന്നു. ഹിമാലയത്തെക്കാൾ പഴക്കമുള്ള ഏകദേശം 250 കോടി വർഷം പ്രായമുള്ള ചർണോക്കൈറ്റ് ശിലകളാലാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുപോയപ്പോൾ അടർന്നു വീണ മലയാണ് ഇത് എന്ന ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. ഹനുമാന് പോലും അനക്കാൻ കഴിയാത്തതുകൊണ്ട് അനങ്ങൻമല എന്ന് പേര് വന്നു എന്നാണ് കഥ. എന്നാൽ ഇതിഹാസങ്ങളുടെ ആവരണങ്ങൾ മാറ്റി പരിശോധിച്ചാൽ അതിലും ആഴമുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അനങ്ങൻ എന്ന വാക്കിന്റെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് പുരാതനമായ പാലി ഭാഷയിലേക്കാണ്. പാലിയിൽ അനങ്ങണ എന്നാൽ കളങ്കമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ മനസ്സിന്റെ മലിനതകൾ നീക്കം ചെയ്തവരെ അനങ്ങന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ശാന്തി തേടിയിറങ്ങിയ ബുദ്ധ ജൈന ശ്രമണർ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത ഈ മല അനങ്ങൻമലയായും താഴ്വര അനങ്ങനടിയായും മാറി. പിൽക്കാലത്ത് ഈ ബുദ്ധ പാരമ്പര്യം മായ്ക്കപ്പെടുകയും പകരം പുരാണകഥകൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രപരമായ സത്യം. ഈ മലയുടെ നിഴലിൽ വളർന്ന മഹാനായ വ്യക്തിയായിരുന്നു അപ്പു നെടുങ്ങാടി. 1887 അദ്ദേഹം മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചു. നോവലിലെ പശ്ചാത്തലം കലിംഗവും കുന്തളവുമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായി വായിച്ചാൽ നമുക്കറിയാം അദ്ദേഹം വർണ്ണിക്കുന്നത് തന്റെ വീട്ടുപടിക്കൽ നിൽക്കുന്ന അനങ്ങൻമലയെ തന്നെയാണെന്ന്. നോവലിലെ കുത്തനെയുള്ള പാറക്കെട്ടുകളും നിഗൂഢമായ ഗുഹകളും സന്യാസിമാരും അപ്പു നെടുങ്ങാടിയുടെ മനസ്സിൽ പതിഞ്ഞുകിടന്ന അനങ്ങൻമലയുടെ ചിത്രങ്ങളാണ്. ആ സന്യാസിമാർ യഥാർത്ഥത്തിൽ മലബാറിൽ ഒരു കാലത്ത് സജീവമായിരുന്ന ആ പഴയ ശ്രമണ സംസ്കാരത്തിന്റെ സാഹിത്യപരമായ പുനരാവിഷ്കാരമായിരുന്നു. കവിതകൾ വരേണ്യവർഗത്തിന്റെ കുത്തകയായിരുന്ന കാലത്ത് ലളിതമായ ഗദ്യഭാഷയിലൂടെ സാഹിത്യത്തെ ജനകീയമാക്കാൻ കുന്തലതയ്ക്ക് കഴിഞ്ഞു. അപ്പു നെടുങ്ങാടി കേവലം ഒരു നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല, കേരളത്തിലെ ആദ്യത്തെ വാണിജ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിനായി നിലകൊണ്ടും അദ്ദേഹം ഒരു നവോത്ഥാന നായകനായി മാറി. വള്ളുവനാടൻ തറവാടുകളിലെ ശാലീനതയും പ്രൗഢിയും തന്റെ കഥാപാത്രങ്ങളിലേക്ക് പകർത്തിയ അദ്ദേഹം ആധുനിക മലയാളത്തിന്റെ തുടക്കക്കാരനായിരുന്നു. അനങ്ങൻമലയുടെ ഗാംഭീര്യം പോലെ തന്നെ അപ്പു നെടുങ്ങാടിയും അദ്ദേഹത്തിന്റെ കുന്തലതയും മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ പാറക്കെട്ടുകളിൽ ഇന്നും നമ്മുടെ പൌരാണിക ബുദ്ധ ജൈന പാരമ്പര്യത്തിന്റെ കനലുകൾ എരിയുന്നുണ്ട്.

0: ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി.
1: ഈ അടുത്ത കാലത്ത് ആഗോള പ്രാധാന്യം നേടിയ കപടധാന്യങ്ങളാണ് കൂട്ടുകോതമ്പ്, ചീരധാന്യം, ചിയ, കീൻവ തുടങ്ങിയവ. ചിയയും കീൻവായും പുതിയ വിളകളായതുകൊണ്ട് മലയാളത്തിൽ വാക്കുകൾ ഉണ്ടായിട്ടില്ല. ഇവയിൽ കൂട്ടുകോതമ്പും ചീരധാന്യവും ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. തെക്കേ അമേരിക്കൻ സ്വദേശികളായ ചിയയും കീൻവായും അടുത്ത കാലത്ത് മാത്രം വന്നവരാണ്. സീലിയാക്ക് രോഗവും ഗ്ലൂട്ടൻ പേടിയും കൊണ്ട് പാശ്ചാത്യരുടെ ഇടയിൽ വലിയ പ്രാധാന്യമാണ് ഈ കപടധാന്യങ്ങൾക്കുള്ളത്. ഇവയ്ക്ക് ഇന്ത്യയിലും ഉപഭോക്താക്കളുണ്ട്. കർണാടക, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ചിയയും കീൻവായും കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അരി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിയയ്ക്കും കീൻവായ്ക്കും സിനിമാ അഭിനേതാക്കൾക്കിടയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത്. വില 1 കിലോഗ്രാമിന് 400 രൂപയോളം വരും. മറ്റു ചെറുധാന്യങ്ങൾ പോലെ ഒരു മുഴുവൻ ആഹാരമെന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല ചിയാ വിത്തുകൾ. ഒരു പോഷക സപ്ലിമെന്റ് ആണത്. ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ കഴിയുന്നത് 20 ഗ്രാം മുതൽ 30 ഗ്രാം വരെയാണ്.
0: അവതരണം ഷാൽമ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതെന്തേ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത്തെ സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ആ രാത്രി എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ. ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു പൂവച്ചലിൽ നിന്നും ഷാജിദ, ശംജിത, ഷിംജിത എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്നു തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊഞ്ചറ നിന്നും അജു, രവി, മനു, ബിജു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ. ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും എസ് ജാനകിയും.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചില്ല് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. ഉദിപ്പേട്ടിയിൽ നിന്നും KJ ജെയിംസ്, മല്ലിക ജെയിംസ് എന്നിവർ.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പുതിയംഗം മുരളി, സംഗീതം ബി ദക്ഷിണാമൂർത്തി. കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ വീട്ടുമൊഴിയിൽ നിന്നും ആനന്ദ്.

0: അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഇണ, രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഓമല്ലൂരിൽ നിന്നും അച്യുതൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് മധു ആലപ്പുഴ രചന നിർവഹിച്ച ഗാനം, സംഗീതം ജോൺസൺ. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കിളിമാനൂരിൽ നിന്നും കരുണാകരൻ, മിനി, ജോസഫ് എന്നിവർ.

0: നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ രാഘവൻ ഈണമിട്ട ഗാനം. രചന പി ഭാസ്കരൻ, ചിത്രം പൊന്നും പൂവും. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവണാകുഴിയിൽ നിന്നും ആതിര, ആരതി, സുഭദ്ര എന്നിവർ.

0: നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന സത്യനന്ദിക്കാട്, സംഗീതം എ ടി ഉമ്മർ. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു എന്നിവർ.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: കേൾക്കാം ഇഷ്ടഗാനത്തിൽ ഇനി ജി ദേവരാജൻ ഈണമിട്ട ഗാനം. രചന മലയാറ്റൂർ രാമകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്. ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. കാട്ടാക്കട നിന്നും ഷിബുകുമാർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: യാത്രകൾ അങ്ങനെയാണ്, ഓരോരോ അനുഭവങ്ങൾ, സുഖദമായ യാത്രകൾ. അത്തരം യാത്രകൾ ആരാണ് ഇഷ്ടപ്പെടാത്തത്? കുഞ്ഞു യാത്രകളാണ് ഏറെ ഇഷ്ടം. ദീർഘദൂര യാത്രകളും ഇഷ്ടം തന്നെ, പക്ഷെ അതിൽ കഷ്ടപ്പാട് വന്നാൽ ഇഷ്ടം കുറയും. സമയത്ത് വണ്ടി കിട്ടാതെ വന്നാൽ, വിശന്നാൽ, നല്ല ഭക്ഷണം കിട്ടാതെ വന്നാൽ, വയറ് കേടായാൽ, അതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. യാത്ര പരിക്ഷീണമാകാൻ അത് മതി. എന്നാലും എല്ലാം പ്ലാൻ ചെയ്തു പോയാൽ ഒരു സുഖം. ദീർഘദൂര യാത്രകൾ സുഖകരം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ചുമ്മാ ഇറങ്ങി കാശിയിലും രാമേശ്വരത്തും പോകുമായിരുന്ന ഒരു ചങ്ങാതിയുണ്ട്. വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കുകയായിരിക്കും. പെട്ടെന്ന് പറയും, ഞാൻ പോണു. ഞങ്ങൾ ചോദിക്കും, എങ്ങോട്ട്? ഷിർദി വരെ, അല്ലെങ്കിൽ രാമേശ്വരം വരെ, അതുമല്ലെങ്കിൽ പുട്ടപ്പർത്തി വരെ. അവൻ്റെ ആ യാത്രകൾ, അത് കേൾക്കാൻ തന്നെ ഒരിഷ്ടം. അത്രമേലിഷ്ടം.

ഇതുവരെയുള്ള യാത്രകളിൽ ഏറ്റവും നല്ല യാത്ര ഇതായിരുന്നു. പുലിപ്പാറയിൽ പോയത്, അതോ അഗസ്ത്യാർകൂടം കയറിയതോ, അതുമല്ലെങ്കിൽ കാശ്മീരിലെത്തിയതോ, അതോ കൊണാർക്കിൽ സൂര്യക്ഷേത്രം കണ്ടതോ, തസ്രാക്കിൽ പോയതോ, ഗംഗാവിളക്കിന് സാക്ഷ്യം വഹിച്ചതോ, തിരുവില്ലാമലയിൽ പുനർജനി നൂണതോ, അതോ പൊന്മുടിയിൽ കോടമഞ്ഞിൽ അലിഞ്ഞതോ, കുമ്പളങ്ങിയിലെ ഇളം പച്ചയിൽ മനസ്സുവെച്ചതോ, അതോ നാഗാലാൻഡിലെ ചന്തകൾ, നേപ്പാളിലെ ബുദ്ധവിഹാരങ്ങൾ, സപ്താത്ഭുതങ്ങളിൽ ഉത്തുംഗമായ താജ്മഹൽ, നിലയ്ക്കൽ, കടപ്പുറങ്ങൾ, ആകാശവീഥികൾ, ഏയ് അതൊന്നുമല്ല. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ യാത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ ഗ്രാമത്തിൻ്റെ മണ്ണ് മണക്കുന്ന പച്ചപ്പിലേക്ക് വന്നതുതന്നെ. ആ യാത്ര അത്രമേലിഷ്ടം.

യാത്രകളിൽ തങ്ങി നിൽക്കുന്ന ഏറെ മുഖങ്ങളുണ്ടാവും എല്ലാവർക്കും. എന്നാലും തേഞ്ഞിപ്പലത്ത് നിന്ന് ചെനക്കലിലേക്കുള്ള യാത്ര, ബേബി സാറിനോടൊപ്പമുള്ള സായാഹ്ന സഞ്ചാരങ്ങൾ, ഭാസ്കരേട്ടൻ്റെ കവിതാ ഹോട്ടലിൽ നിന്ന് ചുടുചായയും പരിപ്പുവടയും കഴിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, ബുദ്ധനെയും ആനന്ദിനെയും ഓർമ്മിപ്പിച്ചിരുന്ന യാത്രകൾ ഇഷ്ടം. ആ യാത്രകൾ അത്രമേലിഷ്ടം.

ഒറ്റയ്ക്കുള്ള തീവണ്ടി യാത്രകൾ ഒരു രസമാണ്. എ സി കമ്പാർട്ട്മെൻറ്റിലല്ല, ഒന്നുകിൽ തിരക്കില്ലാത്ത സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ. ജനലിൻ്റെ അരികിലിരുന്ന് തീവണ്ടിക്ക് പുറത്തുള്ള രാത്രി കാണണം, അതൊരു സുഖമാണ്. പ്രധാന സ്റ്റേഷനുകളെക്കാൾ കാഴ്ച അങ്ങാടിപ്പുറം പോലുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകൾ കാണും. ഫറൂഖിനേക്കാൾ കോഴിക്കോടിനേക്കാൾ ഏറെ ഇഷ്ടം പരപ്പനങ്ങാടിയാണ്. ഗ്രാമത്തിൻ്റെ നിറവും മണവുമുള്ള സ്റ്റേഷൻ. വെളുപ്പിനെ ചെല്ലുന്ന തീവണ്ടി പ്രഭാതത്തിൻ്റെ എല്ലാ ഹൃദ്യതയും പകർന്നു തരും. അവിടെ നിന്ന് തേഞ്ഞിപ്പലത്തേക്കുള്ള ബസ് യാത്ര അതും ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.

യാത്രകളിൽ മായാതെ നിൽക്കുന്ന മറ്റൊന്ന് തസറാക്കിലേക്കുള്ള യാത്ര തന്നെ. എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ള യാത്ര! വഴിയരികിൽ നിന്ന് അള്ളാപ്പിച്ചമല്ലാക്ക അസലാമു അലൈക്കും പറഞ്ഞു. ഏതോ ബസ് സ്റ്റോപ്പിൽ നിന്ന് മൈമുന കയറി. രവിയും അപ്പുക്കിളിയും ഉറക്കമായിരിക്കാനാണ് സാധ്യത. പനമ്പട്ടകളിൽ കാറ്റുപിടിക്കുന്നത് കാണാം, കേൾക്കാം. വണ്ടി തസറാക്കിൽ നിന്നു. ആരാധനയുടെ 1000 നെടുവീർപ്പുകൾ. ചിതലിമലയ്ക്കപ്പുറത്ത് ആകാശം വിളറി നിൽക്കുന്നു. യാത്രയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വയ്യ. ഞാനിപ്പോൾ തസറാക്കിലാണ്. വായനയുടെ വസന്തം വാക്കുകൾ പെയ്യിപ്പിച്ച ഖസാക്കിലാണ്. ഇഷ്ടം എത്ര പറഞ്ഞാലും തീരാത്ത ഇഷ്ടം, അത്രമേലിഷ്ടം.

യാത്രകളിൽ മടുക്കാത്ത യാത്ര എപ്പോഴും അവളോടൊപ്പം നടന്ന യാത്രകളാണ്. അത് മൈലുകൾ നീണ്ടിട്ടില്ല, കൂടിപ്പോയാൽ ഒരു വയൽ വരമ്പോളം, അതുമല്ലെങ്കിൽ ഒരു കലുങ്ക് മുതൽ അപ്പുറം തോടിൻ്റെ പാലം വരെ. എന്നാലും അവളോടൊപ്പം അർത്ഥമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ള നടത്തകൾ. അവളായിരുന്നു എപ്പോഴും മുന്നിൽ. പിന്നാലെ നടന്ന് പ്രണയത്തിൻ്റെ കൗതുകം തീർത്ത ആ സഞ്ചാരങ്ങളെക്കാൾ മധുരതരവും ഹൃദ്യവുമായ യാത്രകൾ വേറെയുണ്ടായിട്ടില്ല. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അറിയാം നീ അവിടെ ഉണ്ടെന്ന്. ലുക്ക്, ഐ ലവ് യു ബിക്കോസ് ഓഫ് വിച്ച് ഐ ആം ലീവിങ്.

ഇന്നോ ഇന്നലെയോ അല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ചാങ്ങയിൽ നിന്ന് നടന്ന യാത്രകൾ. ചെറുകുളത്തേക്കും കമ്പനി മുക്കിലേക്കുമുള്ള യാത്രകൾ, വെയിലേറ്റ് നടന്ന യാത്രകൾ, മഴ നനഞ്ഞ് നടന്ന യാത്രകൾ. പിന്നെ എപ്പോഴാണ് യാത്രകളില്ലാതായത്? ഇന്ന് ചാങ്ങയിൽ നിന്ന് കമ്പനി മുക്ക് വരെ നടക്കാൻ വയ്യ, കിഴക്കതിൽ മുക്ക് വരെ അലസമായി നടക്കാൻ തന്നെ വയ്യാന്നായി. എന്നാലും മിത്രയിലേക്ക് ക്രിക്കറ്റിൻ്റെ ഭ്രാന്തുമായി നടന്ന യാത്രകൾ, അതിനേക്കാൾ ആവേശഭരിതമായ യാത്രകൾ വേറെയില്ല തന്നെ. ഇഷ്ടം അത്ര.

പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെയിരിക്കുന്ന സായാഹ്നങ്ങളിൽ ചിലപ്പോൾ അവൻ വന്ന് വിളിക്കുന്നു. ആഴിമലയ്ക്കടുത്ത് നിരാമയയിൽ നമ്മൾ അന്ന് പറഞ്ഞ കല്ലുണ്ട് എന്ന് കേൾക്കുന്നു. പോയാലോ, ഒരു സായാഹ്നം സാർത്ഥകമാവുകയാണ്, സൗഹൃദത്തിൻ്റെ മഴ നനയുകയാണ്. ഞാനും അവനും അങ്ങനെ പോയ യാത്രകൾ, ശില്പങ്ങൾ കാണാൻ, മരങ്ങൾ കാണാൻ, പുഴകൾ കാണാൻ, വെറുതെ പോയ യാത്രകൾ ഇഷ്ടം, അത്രമേയിൽ ഇഷ്ടം.

എങ്ങോട്ട് പോയാലും അവളോടും മക്കളോടും പറഞ്ഞിട്ടേ പോകൂ. അത് ശീലമായിപ്പോയി. എന്നാലും ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസ്, അതുമല്ലെങ്കിൽ ചില സുഹൃത്തുക്കളെ കാണാൻ. അങ്ങനെ കള്ളങ്ങൾ നിരത്തി ഇറങ്ങിപ്പുറപ്പെട്ട ചില യാത്രകൾ. രാവിലെ ജനശതാബ്ദിയിൽ കയറി കോഴിക്കോട്ടേക്ക്. രണ്ട് മൂന്ന് ദിവസത്തെ ഒറ്റപ്പെടൽ. ടെൻഷനൊട്ടുമില്ലാതെ ബീച്ചിലൂടെ തെരുവിലൂടെ അലഞ്ഞില്ലാതായ യാത്രകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

അച്ഛ എവിടെയെങ്കിലും പോകാമോ? അമ്മ എങ്ങോട്ടെങ്കിലും പോകാം? ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേയുള്ള നിർബന്ധങ്ങൾ. ഇവിടെ ഇങ്ങനെ എത്ര നേരം ഇരിക്കും? ഇരുന്നിരുന്ന് മുഷിയില്ലേ? പോകണം, എങ്ങോട്ടെങ്കിലും പോകണം. അന്നേയുള്ള നിർബന്ധമാണ്. ഈ ജീവിതം തന്നെ ഒരു യാത്രയല്ലേ? അതിനിടയിലെ ചെറുതും വലുതുമായ യാത്രകൾ ജീവിതത്തെ മുഷിപ്പിക്കാതിരിക്കുന്നത് വാസ്തവത്തിൽ യാത്രകൾ തന്നെയായിരുന്നില്ലേ? അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക്, മുറ്റത്തുനിന്ന് പറമ്പിലേക്ക്, അവിടെ നിന്ന് ആറ്റിലേക്ക്, അങ്ങനെ എപ്പോഴും യാത്ര തന്നെ. എല്ലാ യാത്രകളും ചേർന്ന് പൂരിതമാകുന്ന ജീവിതമെന്ന മഹായാത്ര, മഹായാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

നീ യാത്ര പോയതിൽ പിന്നെ എൻ ഹൃദയമൊരു കവിതയും മൂളിയില്ലല്ലോ. അങ്ങനെയൊരു യാത്ര നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ലല്ലോ. നിത്യമായി നടന്ന വഴിത്താരകളിൽ നിന്ന്, സല്ലാപങ്ങൾ മാത്രം പകർന്ന സായാഹ്നങ്ങളിൽ നിന്ന്, സൗഹൃദത്തിൻ്റെ പല്ലവി മാത്രം ശേഷിപ്പിച്ച് അനുപല്ലവി പാടാതെ പറന്നുപോയ പക്ഷി, നീ ശേഷിപ്പിച്ച ആകാശങ്ങളിലൂടെ പറയാതെ പോയ അനുപല്ലവി തേടി ഞാൻ നടക്കുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

മൺറോതുരത്തിലെ പ്രഭാതം. സൂര്യൻ ഉദിച്ചിട്ടേയുള്ളൂ. ഒരു തുള്ളി വെട്ടം വെള്ളത്തിൽ വീണ് കലങ്ങിക്കിടക്കുന്നു. ഭാസ്കരേട്ടൻ തന്ന കൊതുമ്പ് വെള്ളത്തിൽ കയറി ലക്ഷ്യമില്ലാതെ തുഴഞ്ഞ നിമിഷങ്ങൾ. ഭാസ്കരേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങോട്ടെന്നില്ലാതെ തുഴഞ്ഞ് ഞാൻ ചിലപ്പോൾ കടലിലെത്തിയനെ. മൺറോതുരത്തിലൂടെ കൊതുമ്പ് വെള്ളം തുഴഞ്ഞ ആ യാത്ര എത്ര നേരം തുഴഞ്ഞു കാണും അറിഞ്ഞുകൂടാ. എന്നാലും ഒരു ജന്മം മുഴുവൻ തുഴഞ്ഞ ആത്മസംതൃപ്തി മറക്കില്ല. അത്രമേലിഷ്ടം ആ യാത്ര.

പണ്ടാണ്, 10-25 വർഷങ്ങൾക്ക് മുമ്പാണ്. കുന്നും മലയും പുഴയും തോടുമൊക്കെ സമൃദ്ധവും സമ്പന്നവുമായിരുന്ന കാലം. മനുഷ്യനോട് മനുഷ്യൻ സ്നേഹമുണ്ടായിരുന്ന കാലം. സ്വാർത്ഥത തീരെ ഇല്ലാതിരുന്ന കാലം. ആ കാലത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ തോന്നും. കാലുകൾ വെമ്പും, മനസ്സ് കൊതിക്കും. കഴിയില്ലെന്നറിയാം. ജീവിതത്തിൽ റീടേക്കുകളില്ല, റീവൈൻഡുകളുമില്ല. ചെറുതും വലുതുമായി നീളുന്ന കുറേ യാത്രകളുടെ പര്യവസാനമാണ് ജീവിതം. ആ യാത്ര എത്ര നാഴികകൾ അളന്നു, എത്ര മൈലുകൾ നടന്നു, അതൊന്നും ആരും ഓർത്തു വെക്കാറേയില്ല. എന്നാലും എത്ര ഇഷ്ടം ഈ ജീവിതം, ഇഷ്ടം അത്രമേലിഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ സമൂഹത്തിന്റെ പകുതിയാണ് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഭരണകൂടത്തിന്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ എണ്ണത്തിലേക്ക് നോക്കുമ്പോൾ ആ പകുതി പലപ്പോഴും പെട്ടെന്ന് ചെറുതായി പോകുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, ജോലി വേണം, സമൂഹത്തിൽ മുന്നേറണം, പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്ന സമൂഹം അവർ യഥാർത്ഥ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അസ്വസ്ഥമാകുന്നത്? സ്ത്രീ ഒരു ജനപ്രതിനിധിയാകുന്നത് സമൂഹം അംഗീകരിക്കും. പക്ഷേ അവൾ സ്വന്തം തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ സംശയമുയരും. അവർ യോഗത്തിൽ സംസാരിച്ചാൽ ആരുടെയോ നിർദ്ദേശം ആയിരിക്കും എന്ന് കരുതും. അവളൊരു പദ്ധതി മുന്നോട്ട് വച്ചാൽ അതിനു പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കും. അവൾ ഉറച്ച നിലപാടെടുത്താൽ ആരുടെയോ നിയന്ത്രണത്തിലാണ് എന്ന സംശയമുയരും. അതേസമയം ഒരു പുരുഷൻ അധികാരത്തിലെത്തുമ്പോൾ അയാളുടെ തീരുമാനങ്ങളെ അയാളുടേതായി തന്നെ കാണുന്ന സമൂഹം സ്ത്രീയുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒരു പുരുഷന്റെ നിഴൽ തിരയുന്നു. ഇവിടെയാണ് സ്ത്രീ സംവരണത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. സംവരണം സ്ത്രീക്കൊരു കസേര നൽകാം, പക്ഷെ ആ കസേരയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം സമൂഹം നൽകണമെന്നില്ല. തെരഞ്ഞെടുപ്പ് അവൾക്ക് അധികാരത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കാം, എന്നാൽ ആ വാതിലിനുള്ളിൽ കടന്ന ശേഷം സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാനുള്ള അവകാശം നേടുക എന്നത് മറ്റൊരു പോരാട്ടമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ സംവരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. അനേകം സ്ത്രീകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ അധ്യക്ഷരുമായും കൌൺസിലർമാരായും ജനപ്രതിനിധികളായും മുന്നോട്ട് വന്നു. വീടിന്റെ പരിധിക്കുള്ളിൽ മാത്രം തീരുമാനങ്ങൾ എടുത്തിരുന്ന സ്ത്രീകൾ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. റോഡുകൾ, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ ക്ഷേമം തുടങ്ങി നേരിട്ട് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർ ഇടപെട്ടു. എന്നാൽ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവൾ അധികാരമുള്ളവളായി മാറുന്നില്ല. അധികാരം എന്നത് ഒരു പദവിയുടെ പേരല്ല, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെയാണ് പ്രോക്സി ഭരണം എന്ന പ്രശ്നം ശ്രദ്ധിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ത്രീയാണെങ്കിലും തീരുമാനങ്ങൾ മറ്റൊരാൾ എടുക്കുന്ന അവസ്ഥ. പലപ്പോഴും ഭർത്താവ്, പിതാവ്, സഹോദരൻ, മറ്റു കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ പാർട്ടിയിലെ പുരുഷ നേതാക്കൾ, ഇങ്ങനെ പലരുടെയും നിഴൽ സ്ത്രീ ജനപ്രതിനിധിയുടെ അധികാരത്തിന്മേൽ വീഴാം. ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരാൾക്കാണ്, എന്നാൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരാൾ. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നു. ഒരു സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ പഞ്ചായത്ത് യോഗത്തിൽ അവൾക്ക് പകരം ഭർത്താവ് സംസാരിക്കുകയും തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു കുടുംബത്തിന്റെ സ്വകാര്യ കാര്യമായി കാണാനാവില്ല. അത് ജനങ്ങളുടെ വോട്ടിന്റെ അർത്ഥത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് അവളുടെ വീട്ടുകാരെ അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതല്ല. ഇത് വളരെ ലളിതമായൊരു സത്യമാണെങ്കിലും അതിന്റെ സാമൂഹിക അർത്ഥം വളരെ വലുതാണ്. സ്ത്രീകളെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ സമൂഹം അവരെ അധികാരം കൈകാര്യം ചെയ്യാൻ കഴിയാത്തവർ എന്ന നിലയിൽ കാണാൻ തുടങ്ങുന്നു. ഒരു പുരുഷന് രാഷ്ട്രീയ പരിചയമില്ലെങ്കിൽ പുതുമുഖം എന്ന് വിളിക്കും. ഒരു സ്ത്രീക്ക് പരിചയമില്ലെങ്കിൽ അവൾക്കൊന്നും അറിയില്ല എന്ന വിധിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പുരുഷന്റെ പരിചയക്കുറവ് പഠനത്തിന്റെ തുടക്കമായി കാണപ്പെടുന്നു, സ്ത്രീയുടെ പരിചയക്കുറവ് അപ്രാപ്തിയുടെ തെളിവായി മാറുന്നു. ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ പല രേഖകളിലും കാണാം. ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി പൊതുപ്രവർത്തനം നടത്തുമ്പോൾ കുടുംബം അവനെ പിന്തുണയ്ക്കുന്നു. ഒരു സ്ത്രീ പൊതുപ്രവർത്തനത്തിന് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചായിരിക്കും. പുരുഷന്റെ രാഷ്ട്രീയ ജീവിതം കുടുംബത്തിന്റെ അഭിമാനമാകുന്നു, സ്ത്രീയുടെ രാഷ്ട്രീയ ജീവിതം പലപ്പോഴും കുടുംബത്തിന്റെ ബാധ്യതയായി മാറുന്നു. ഇതേ മനോഭാവമാണ് അധികാരത്തിലും പ്രവർത്തിക്കുന്നത്. അവൾക്കൊറ്റയ്ക്ക് കഴിയുമോ? അവൾക്ക് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുമോ? സാമ്പത്തിക കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാകുമോ? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവൾക്ക് കഴിവുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ സ്ത്രീകളോട് മാത്രം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ സമൂഹം യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് അവരുടെ കഴിവിനെക്കുറിച്ചല്ല, അവരുടെ ലിംഗത്തെക്കുറിച്ചാണ്.

ഒരു സ്ത്രീക്ക് ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രം ഭരണപരിചയം ലഭിക്കില്ല. അതുപോലെ ഒരു പുരുഷനും ജനിച്ചു വളർന്നതുകൊണ്ട് ഭരണപരിചയം ലഭിക്കുന്നില്ല. പഠിച്ചും പരിശീലിച്ചും അനുഭവിച്ചുമാണ് ഭരണപരമായ കഴിവ് വളരുന്നത്. അതിനാൽ സ്ത്രീകൾക്ക് അവസരം നൽകേണ്ടതില്ല എന്നല്ല പ്രശ്നം. അവസരം നൽകിയ ശേഷം അവരെ പഠിക്കാനും തെറ്റുതിരുത്താനും വളരാനും അനുവദിക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. സംവരണം ഒരു കസേര നിറയ്ക്കാനുള്ള സംവിധാനം മാത്രമാകരുത്. അത് അധികാരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാനുള്ള അവസരമാകണം. ഒരു സ്ത്രീ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവൾക്ക് ഭരണ നിയമങ്ങളെക്കുറിച്ചും ബജറ്റിനെ കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നിയമപരമായ അധികാരങ്ങളെക്കുറിച്ചും ഭരണ നടപടികളെക്കുറിച്ചും ആവശ്യമായ പരിശീലനം ലഭിക്കണം. ഉദ്യോഗസ്ഥരുമായി ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും രേഖകൾ വായിക്കാനും പദ്ധതികളുടെ സാമ്പത്തിക വശങ്ങൾ മനസ്സിലാക്കാനും തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അവൾക്ക് കഴിയണം. പരിശീലനം നൽകുന്നത് അവളുടെ കഴിവില്ലായ്മയുടെ തെളിവല്ല, മറിച്ച് ജനപ്രതിനിധിത്വത്തെ ശക്തിപ്പെടുത്താനുള്ള ജനാധിപത്യ നിക്ഷേപമാണ്. ഇതോടൊപ്പം മറ്റൊരു മാറ്റവും വേണം. സ്ത്രീകൾക്ക് നേതൃത്വം നൽകാനുള്ള കഴിവ് തെളിയിക്കേണ്ടി വരുമ്പോൾ പുരുഷന്മാർക്ക് അതേ പരീക്ഷ എഴുതേണ്ടതില്ല എന്ന അവസ്ഥ അവസാനിപ്പിക്കണം. സ്ത്രീ ഒരു തീരുമാനമെടുത്താൽ ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമൂഹം പുരുഷൻ തീരുമാനമെടുത്താൽ എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ചോദിക്കുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല. ഒന്നാമത്തേത് സ്ത്രീയുടെ സ്വാതന്ത്ര്യ കർത്തൃത്വത്തെ സംശയിക്കുന്നു. രണ്ടാമത്തേത് അവരുടെ തീരുമാനത്തിന്റെ ഗുണനിലവാരത്തെ പരിശോധിക്കുന്നു. ജനാധിപത്യത്തിന് വേണ്ടത് രണ്ടാമത്തെ സമീപനമാണ്. സ്ത്രീയായതുകൊണ്ട് ഒരു തീരുമാനവും ശരിയാകുന്നില്ല, പുരുഷനായതുകൊണ്ടും ഒരു തീരുമാനവും ശരിയാകുന്നില്ല. തീരുമാനത്തിന്റെ മൂല്യം അതിന്റെ യുക്തിയിലും നീതിയിലും പൊതു താൽപര്യത്തിലുമാണ് അളക്കേണ്ടത്. ഇതുതന്നെയാണ് യഥാർത്ഥ ലിംഗസമത്വം. സ്ത്രീ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു അപകടവും ഒഴിവാക്കണം. സ്ത്രീകൾ അധികാരത്തിലെത്തിയാൽ അവർ സ്വാഭാവികമായും കൂടുതൽ നീതിപരരും സത്യസന്ധരുമായ ഭരണാധികാരികളായിരിക്കും എന്ന ധാരണയും ശരിയല്ല. സ്ത്രീ എന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല. സ്ത്രീകൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും താൽപ്പര്യങ്ങളും ആശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീകളെ അധികാരത്തിലെത്തിക്കുക എന്നതിന്റെ ലക്ഷ്യം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ നല്ല ഭരണാധികാരികളാണ് എന്ന് തെളിയിക്കലല്ല, മറിച്ച് ഭരണത്തിൽ സ്ത്രീകൾക്കും തുല്യമായി പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന ലളിതമായ ജനാധിപത്യ സത്യം അംഗീകരിക്കുകയാണ്. ഒരു സ്ത്രീ നല്ല ഭരണാധികാരിയാകാം, മോശം ഭരണാധികാരിയാകാം, അതുപോലെ പുരുഷനും നല്ലവനോ മോശക്കാരനോ ആകാം. പക്ഷെ സ്ത്രീക്ക് അവസരം നിഷേധിക്കാനുള്ള കാരണം അവളുടെ ലിംഗമാകരുത്. അതേസമയം സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം സമൂഹത്തിന്റെ രാഷ്ട്രീയ മുൻഗണനയിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്താനും സഹായിക്കും. കുടിവെള്ളം, പൊതു ശൗചാലയങ്ങൾ, ആരോഗ്യ സംരക്ഷണം, കുട്ടികളുടെ സുരക്ഷ, വയോജന പരിചരണം, ഗതാഗതം, സ്ത്രീകളുടെ തൊഴിൽ, കുടുംബാതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന ചെറിയ പരിധിയിൽ നിന്ന് പുറത്തുവന്ന് പൊതുനയത്തിന്റെ വിഷയങ്ങളാകാൻ സ്ത്രീകളുടെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന മാറ്റമല്ല, മുഴുവൻ സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന മാറ്റമാണ്. കാരണം നല്ല ഭരണകൂടം മനുഷ്യരുടെ യഥാർത്ഥ ജീവിതത്തെ കാണണം. അടുക്കളയിൽ വെള്ളമില്ലെങ്കിൽ അതൊരു സ്ത്രീയുടെ പ്രശ്നം മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതമായി പൊതുഗതാഗതം ഇല്ലെങ്കിൽ അത് അമ്മയുടെ പ്രശ്നം മാത്രമല്ല, വയോധികന് ആരോഗ്യ പരിചരണം ലഭിക്കുന്നില്ലെങ്കിൽ അത് വീട്ടമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇവയെല്ലാം പൊതുനയത്തിന്റെ

സ്ത്രീകൾ പൊതുഭരണത്തിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഭരണത്തിന്റെ ഭാഷയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. എന്നാൽ അതിന് സ്ത്രീയുടെ ശബ്ദം അവളുടേതായിരിക്കണം, നിഴലിന്റെ ശബ്ദമല്ല. ഇവിടെയാണ് പഞ്ചായത്ത് പതി പോലുള്ള സാമൂഹിക പ്രയോഗങ്ങളുടെ പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയുടെ പകരം ഭർത്താവിനെ തന്നെ യഥാർത്ഥ അധികാരിയായി കാണുന്ന സംസ്കാരം സ്ത്രീയുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നു. അവളൊരു ജനപ്രതിനിധിയല്ല, ഒരാളുടെ ഭാര്യ എന്ന നിലയിൽ മാത്രം ചുരുങ്ങുന്നു. ഇത് സ്ത്രീയോടുള്ള അനീതിയാണ്, അതിലുപരി അവൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള അനീതിയുമാണ്. ഒരു സ്ത്രീയുടെ രാഷ്ട്രീയ പദവിയെ അവളുടെ ഭർത്താവിന്റെ തിരിച്ചറിയലിലൂടെ മാത്രം കാണുന്നിടത്ത് ജനാധിപത്യം ഇപ്പോഴും പകുതി വഴിയിലാണ്. അധികാരത്തിന്റെ യഥാർത്ഥ വികേന്ദ്രീകരണം നടക്കണമെങ്കിൽ വീട്ടിനുള്ളിലെ അധികാര ഘടനയിലും മാറ്റം വേണം. ഭർത്താവ് ഭാര്യയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്ന കുടുംബത്തിൽ നിന്ന് ജനാധിപത്യ ബോധമുള്ള ജനപ്രതിനിധി വളരുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ പാർട്ടിക്കുള്ളിലെ പുരുഷാധിപത്യ ഘടന മാറാതെ സ്ത്രീ സംവരണത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും പൂർണ്ണമാകില്ല. സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കുക മാത്രം പോരാ, പാർട്ടി യോഗങ്ങളിൽ അവരുടെ ശബ്ദം കേൾക്കണം. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നിടത്ത് സ്ത്രീകൾക്ക് നിർണായക പങ്കുണ്ടാകണം. രാഷ്ട്രീയ പരിശീലനം നൽകണം. നേതൃത്വത്തിലേക്ക് ഉയരാനുള്ള അവസരങ്ങൾ നൽകണം. അവരുടെ തീരുമാനങ്ങളെ സ്വതന്ത്രമായി എടുക്കാൻ അനുവദിക്കണം. അതിലും പ്രധാനമായി സ്ത്രീയുടെ രാഷ്ട്രീയ പരാജയത്തെ അവളുടെ സ്ത്രീത്വത്തിന്റെ പരാജയമായി കാണുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഒരു പുരുഷൻ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അയാൾ ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണ്. ഒരു സ്ത്രീ തോറ്റാൽ പലപ്പോഴും സ്ത്രീകൾക്ക് രാഷ്ട്രീയം പറ്റില്ല എന്ന പൊതുവിധി ഉയരും. ഇതാണ് മാറേണ്ടത്. ഒരു വ്യക്തിയുടെ പരാജയത്തെ ഒരു ലിംഗത്തിന്റെ പരാജയമാക്കി മാറ്റരുത്. അതുപോലെ ഒരു സ്ത്രീയുടെ വിജയം മുഴുവൻ സ്ത്രീകളുടെയും കഴിവിന്റെ തെളിവാക്കേണ്ടതുമില്ല. അവളൊരു വ്യക്തിയാണ്, അവളുടെ വിജയം അവളുടെ കഴിവിന്റെ ഫലമാണ്. സ്ത്രീ സംവരണത്തിന്റെ ഏറ്റവും വലിയ വിജയം എത്ര സ്ത്രീകൾ അധികാരത്തിലെത്തി എന്ന കണക്കിൽ മാത്രം കാണാൻ കഴിയില്ല, എത്ര സ്ത്രീകൾ സ്വന്തം പേരിൽ തീരുമാനമെടുക്കാൻ പഠിച്ചു എന്നതിലാണ് അതിന്റെ യഥാർത്ഥ വിജയം. എത്ര സ്ത്രീകൾക്ക് എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞു എന്നതിലാണ്. എത്ര പെൺകുട്ടികൾക്ക് ഒരു ദിവസം തങ്ങൾക്കും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ മന്ത്രിയോ ഭരണാധികാരിയോ ആകാമെന്ന് സ്വപ്നം കാണാൻ കഴിഞ്ഞു എന്നതിലാണ്. സംവരണത്തിന്റെ കസേരയിൽ ഇരിക്കുന്ന സ്ത്രീയെ കണ്ട് വളരുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ വീട്ടിലെ മതിലിൽ തൂങ്ങിയിരുന്ന പുരുഷ നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രം നോക്കിയല്ല, സ്വന്തം ഭാവിയിലേക്കും നോക്കാൻ തുടങ്ങും. അതാണ് പ്രതിനിധിത്വത്തിന്റെ വലിയ ശക്തി. ഒരു സ്ത്രീ അധികാരത്തിലെത്തുമ്പോൾ അവളുടെ പിന്നിൽ ഒരു കുടുംബം മാത്രം മാറുന്നില്ല, ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന്റെ പരിധി മാറുന്നു, ഒരു ഗ്രാമത്തിന്റെ രാഷ്ട്രീയ ഭാഷ മാറുന്നു, ഒരു സമൂഹത്തിന്റെ ഭാവന മാറുന്നു. അതുകൊണ്ട് സ്ത്രീ സംവരണം ഒരു ഔദാര്യമല്ല, അതൊരു സൗജന്യമല്ല, ജനാധിപത്യത്തിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ഇടപെടലാണ്. എന്നാൽ സംവരണം വാതിൽ തുറക്കുന്നു എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല. വാതിലിനപ്പുറം നിഴലുകൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും നേരിടണം. സ്ത്രീയുടെ കസേരയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഭർത്താവിന്റെ നിഴൽ മാറണം. അവളുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പാർട്ടി നിഴൽ മാറണം. സ്ത്രീക്ക് ഇത്രയും അധികാരം വേണ്ട എന്ന സാമൂഹിക നിഴൽ മാറണം. വീട്ടുകാര്യങ്ങൾ നോക്കിയിട്ട് രാഷ്ട്രീയം ചെയ്യൂ എന്ന പഴയ നിർദ്ദേശം മാറണം. അവസാനം ഒരു ജനപ്രതിനിധിയുടെ കയ്യിൽ അധികാരത്തിന്റെ പേനയുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിൽ തന്നെയായിരിക്കണം. അവൾ ഒപ്പിടുമ്പോൾ അവളുടെ കൈയായിരിക്കണം. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദമായിരിക്കണം. അവൾ തീരുമാനമെടുക്കുമ്പോൾ അവളുടെ ബോധമായിരിക്കണം. അപ്പോൾ മാത്രമേ സംവരണം സംഖ്യയിൽ നിന്ന് ശക്തിയായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ സ്ത്രീയുടെ പേരിലുള്ള കസേര സ്ത്രീയുടേതാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിഴൽ ഭരണം അവസാനിക്കൂ. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പരീക്ഷണം സ്ത്രീയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിലല്ല, അവൾ അധികാരത്തിലെത്തിയ ശേഷം അവളുടെ കയ്യിൽ നിന്ന് അധികാരം തിരിച്ചു പിടിക്കാതെ നിൽക്കുന്നതിലാണ്. സ്ത്രീക്ക് ഒരു കസേര കൊടുക്കുന്നതല്ല ശാക്തീകരണം. അവൾ ഇരിക്കുന്ന കസേരയുടെ താക്കോൽ അവളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നതാണ് യഥാർത്ഥ ശാക്തീകരണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന അനജുമ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ. വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥായ ക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യത്തോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: दुनिया में जहां भी सेमीकंडक्टर इकोसिस्टम बने हैं वहां ये पूरा इकोसिस्टम दशकों की मेहनत के बाद तैयार हुई है. लेकिन भारत ने आपके सहयोग से चिप डिजाइन हो, मैन्युफैक्चरिंग हो, इक्विपमेंट मैन्युफैक्चरिंग, मटेरियल इकोसिस्टम, टेस्टिंग कैपेबिलिटी हो, इन सभी पर एक साथ काम किया और सफलता हासिल करके दिखाई है.
0: ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വളരുകയാണെന്നും നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ സഹകരണം, നിക്ഷേപം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് 3 ദിവസം നീളുന്ന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു.
0: NIT കാലിക്കറ്റിൽ നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലെത്തി. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നെന്നും മന്ത്രി ആരോപിച്ചു. റെയ്ഡിനിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. പ്രതിസന്ധിക്ക് അയവില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെയും വൈദ്യുത ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KCB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഇന്നലെ 900 മെഗാവോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിന് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി ഉച്ചയോടെ പ്രസ്താവിക്കും. ഔദ്യോഗിക കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കല്പ് അഭിയാനും ഇന്ന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദേശമായ ഗുജറാത്തിലെ വഡ്നഗറിൽ നടക്കുന്ന മഹാആരതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് പദയാത്രയും വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിലെ പരിപാടി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച 25 വർഷത്തിനിടെ രാഷ്ട്രനിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രപതി മുർമു പ്രശംസിച്ചു. മോദിയുടെ ദാർശനിക നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. വടക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പായസ വിതരണമുണ്ടായിരുന്നു. വി മുരളീധരൻ MLA പങ്കെടുത്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ PE വിഷ്ണുരാജ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ആനമതിലിനോട് ചേർന്ന് വരുന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് RRT നിരീക്ഷണം ശക്തമാക്കണം. ആറളം മേഖലയിലെ സോളാർ ഫെൻസിംഗിലേക്കുള്ള വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള 3 കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമായി മഴ വരുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു KG മാരാരെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികളെ കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉണ്ണിക്കാനായി നിർമ്മിച്ച KG മാരാരുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥായ ക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി കെസിബി ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-276-3473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി സെപ്റ്റംബർ 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923433 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-819 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-819 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് രീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ം സമ്മാനം 20,000, 2-ം സമ്മാനം 10,000, 3-ം സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് എന്ന വിധം ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 807-850-95860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചെയ്യൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡർമ കൊയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67-514 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
7: ടൈം ട്രാവലർ.
5: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 17 സമതല ഭൂമിയിലാണുള്ളത്. 1939 സെപ്റ്റംബർ 17 സോവിയറ്റ് സേന പോളണ്ടിൽ എത്തിയിരിക്കുന്നു. 1941 സെപ്റ്റംബർ 17 ഇറാനിലെ ഷാ മുഹമ്മദ് റേസ പഹ്ലവി സിംഹാസന ആരൂഢനായിരിക്കുന്നു. 1961 സെപ്റ്റംബർ 17 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉയർന്നുവന്ന യുവജന പ്രസ്ഥാനങ്ങൾ അതിശക്തമായി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ പ്രമുഖം യുദ്ധവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവയായിരുന്നു. പ്രധാനമായും ആണവ നിരായുധീകരണ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ആ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ബാൻ ദ ബോംബ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ പ്രധാന യൂറോപ്യൻ നഗരങ്ങളിലെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത്. ഇംഗ്ലണ്ടിൽ നടന്ന അത്തരം പ്രകടനങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിരുന്നു 1761 സെപ്റ്റംബർ 17 ലണ്ടനിൽ നടന്നത്. ക്യാമ്പയിൻ ഫോർ ന്യൂക്ലിയർ ഡിസർമാമെൻറ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചെയർമാൻ കാനൻ കോളിൻസ്, വിശ്രുത നാടകകൃത്ത് ജോൺ ഓസ്ബോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 10,000 പങ്കെടുത്ത പ്രകടനത്തെ പോലീസ് അടിച്ചൊതുക്കാൻ ശ്രമിച്ചത് ഇംഗ്ലണ്ടിലാകെ സംഘർഷത്തിന് കാരണമായി.
8: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യുഎൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ അതിവേഗം വികസിക്കുന്നതായും ഇത് നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വളർച്ച

0: ചർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: भारत की क्वार्टरली जीडीपी रिपोर्ट आई और इस चैलेंजिंग पीरियड में भी भारत ने 7.8% ग्रोथ हासिल करके दिखाई है और इसी दरमियान जापान की क्रेडिट रेटिंग एजेंसी ने भारत की सॉवरेन रेटिंग में सुधार किया है, अपग्रेड किया है और ये भी 3 दशक के बाद, करीब 35 साल के बाद हुआ है.
0: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ൽ അധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതാണ് സെമികോൺ ഇന്ത്യയുടെ ഇത്തവണത്തെ പ്രമേയം. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിച്ചു. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തെലങ്കാനയിലെത്തി. തെലങ്കാന ഗവർണർ ശിവ് പ്രതാപ് ശുക്ല ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്കന്ദരാബാദിൽ നടക്കുന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ അൽ ഖ്വയ്ദയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരതാവളങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ഇന്ത്യ പരാമർശിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കവെ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭീകരർക്കെതിരെ മാത്രമല്ല അവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റെം സെൽ ചികിത്സയുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട രോഗാവസ്ഥകൾക്ക് മാത്രമേ സാധാരണ ക്ലിനിക്കൽ ചികിത്സയുടെ ഭാഗമായി സ്റ്റെം സെൽ ചികിത്സ അനുവദിക്കൂ എന്ന് മന്ത്രാലയം ആവർത്തിച്ചു. ഓട്ടിസം ചികിത്സയ്ക്കായി ഏതുതരം സ്റ്റെം സെൽ ഉപയോഗിക്കുന്നതും അംഗീകൃത ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ചകൾ നയിക്കും. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. 30 ലക്ഷത്തിലധികം

ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ന്യൂഡൽഹിയിലെ ആകാശവാണി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂസ് എസ് സുബ്രഹ്മണ്യനും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി ഇന്നു മുതൽ അടുത്ത മാസം 2 വരെ ആചരിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിജ്ഞയെടുത്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ 2 ഭീകരരെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. വൈകിയുള്ള ജനന മരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന വ്യവസ്ഥകളാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. ജനന മരണ രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കുകയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി ലോക നേതാക്കൾക്ക് അസുഖം ബാധിച്ചു എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതന ആശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള PM വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ UN സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം വൈകിട്ട് 6:30.

0: വേണ്ടാത്തതെല്ലാം വലിച്ചെറിയാൻ ഒരിടമുണ്ടോ നമുക്ക്? ഇല്ല തന്നെ. അങ്ങനെ എറിയാൻ പാടില്ല തന്നെ. എന്നാൽ താത്വികമായി നമുക്കിഷ്ടമില്ലാത്ത പലതിനെയും നമ്മൾ വലിച്ചെറിഞ്ഞിരുന്നത് തോട്ടിലായിരുന്നു. അതിലും വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അറബിക്കടലിൽ. അറബിക്കടലിൽ വലിച്ചെറിയാൻ നമ്മളെ പ്രേരിപ്പിച്ചതിന് ഉത്തരവാദി ദിവാൻ സി പി രാമസ്വാമിയായിരുന്നു എന്ന് വേണം പറയാൻ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന വേണമെന്ന് സി പി വാശി പിടിച്ചപ്പോൾ തിരുവിതാംകൂർ ഒറ്റക്കെട്ടായി പറഞ്ഞു, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അത് അറബിക്കടലിൽ മുങ്ങി. പക്ഷെ അങ്ങനെ എടുത്തെറിഞ്ഞതെല്ലാം മുങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്ന ചരിത്രവുമുണ്ട്. ആന്റി കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ട് എന്നൊരു ഗ്രൂപ്പ് പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. മഞ്ഞയിൽ സൂര്യോദയ ചിഹ്നമുണ്ടായിരുന്ന കൊടിയുമായി ആയിരങ്ങൾ അന്ന് അലറി വിളിച്ചു, കമ്മ്യൂണിസം അറബിക്കടലിൽ. പക്ഷേ മാനവികതയുടെ മഹത് സന്ദേശം മുഴുവനായി ഉൾക്കൊണ്ട ആ പ്രത്യയശാസ്ത്രത്തെ അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ അറബിക്കടലിനാവുമോ? മൂന്നാം പക്കം കൂടുതൽ ഉശിരോടെ കടൽ ആ സൈദ്ധാന്തികതയെ കേരളത്തിന്റെ കരയിലേക്ക് പ്രതിധ്വനിപ്പിച്ചു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഇന്ത്യയിൽ ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ശക്തമായി മുഴങ്ങിയ മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നായിരുന്നു. കയ്യും വെട്ടി കാലും വെട്ടി അറബിക്കടലിൽ തള്ളും ഞങ്ങൾ എന്നൊക്കെയുള്ള എത്രയെത്ര ഗർജനങ്ങൾ അറബിക്കടൽ കേട്ടിരിക്കുന്നു. അന്നൊക്കെ സിദ്ധാന്തങ്ങളും ആശയങ്ങളുമായിരുന്നു അറബിക്കടലിൽ കൊണ്ടുചെന്ന് തള്ളിയിരുന്നത്. ഇന്ന് കയ്യും കാലും വെട്ടി കൊണ്ടുവന്ന് തള്ളുന്നു. ഉൾക്കൊള്ളാനാവാത്ത ആശയങ്ങളെയും സിദ്ധാന്തങ്ങളെയും അറബിക്കടലിൽ കളയുമെന്ന് പറയുന്നതിൽ എന്തോ ഒരു കനമുണ്ട്, കാമ്പുണ്ട്. ആശയ സമരങ്ങളുടെ ഏറ്റുമുട്ടലായിരുന്നു അന്ന്. ആദർശങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം. വാക്കുകൾക്ക് തീവാറും. അങ്ങനെ വരുമ്പോൾ മുദ്രാവാക്യങ്ങൾക്ക് കാവ്യാത്മകതയുണ്ടാവും, കരുത്തുണ്ടാവും. മർദ്ദിത വർഗ ശബ്ദമിത, മർദ്ദകർ ഞെട്ടും ശബ്ദമിത എന്നുച്ചത്തിൽ മുഷ്ടി ചുരുട്ടി പറഞ്ഞിരുന്ന കാലം. വരുമൊരു കാലം പുത്തനുഷസ്സിൻ നവചേതനകൾ ചിറകുവിരിക്കും കാലം എന്നൊക്കെ കവിതകളെ മുദ്രാവാക്യങ്ങളാക്കിയിരുന്ന ഒരു കാലം. നീതി വേണം, ന്യായം വേണം, വിദ്യാഭ്യാസം വിൽക്കരുത്, വിവരം വേണം, നാണം വേണം, വിദ്യാർത്ഥികളെ കൊല്ലരുത്. തരംഗിണി വൃത്തത്തെ ഓർമ്മപ്പെടുത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ ജാഥകളെ ത്രസിപ്പിച്ചു, സമരങ്ങളെ സാംസ്കാരികമാക്കി. അതൊരു കാലം. ഇന്ന് തെറിയും ആക്ഷേപങ്ങളും നിറയുന്ന മുദ്രാവാക്യങ്ങൾ. നല്ല മുദ്രാവാക്യങ്ങൾ പോലും എഴുതാനറിയാത്തവരാണോ നമ്മൾ? അങ്ങനെ കഴമ്പില്ലാത്ത മുദ്രാവാക്യങ്ങളെ കടലിലോ തോട്ടിലോ എറിയണം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കലമ്പിച്ചു നിൽക്കുന്ന വാക്കുകൾക്ക് അറബിക്കടലിലെന്നല്ല ആളാരവങ്ങൾക്കിടയിലും മുങ്ങുവാനാവില്ല, മായുവാനാവില്ല. കാലത്തിന്റെ കവിതയായി അവ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. മൗനജാഥകളിൽ പോലും അത് ചിലപ്പോൾ അർത്ഥം കനത്ത് പെയ്യാതെ നിൽക്കും. അങ്ങനെ വിളിച്ചു നടന്ന എത്രയെത്ര കവിതകൾ. ആശിച്ച സൈദ്ധാന്തികതയുടെ സൂര്യൻ ഉദിച്ചില്ല, എന്നാലും നിരാശയില്ല. തേഞ്ഞിപ്പലത്തും ചെനക്കലിലും ഇപ്പോഴും വാക്കുകളിലെ ഇടിമുഴക്കം പ്രതിധ്വനിക്കുന്നുണ്ടാവും. ഒക്കെ ഒരു കാലം.
1: ഓർമ്മയിലൊരു കാലം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: Так и так.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പലരുടെയും മാസ്റ്റർ. പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഓർമ്മ വച്ച കാലം മുതലേ എനിക്കറിയാം പരോപകാരമായിരുന്നു വേണുവണ്ണന്റെ പ്രധാന തൊഴിൽ. കാരിയറിൽ മുറുകെ പിടിച്ച്, ബാലൻസ് ചെയ്യിപ്പിച്ച്, പിന്നിൽ ആളുണ്ടെന്നുറപ്പിച്ച്, പിന്നെ ചവിട്ടുന്ന ആളറിയാതെ പിടിവിട്ട് അയാൾക്ക് ആത്മവിശ്വാസവും പകർന്നുകൊടുത്ത് സൈക്കിൾ പഠിപ്പിക്കുന്ന കലാകാരൻ തന്നെയായിരുന്നു വേണുവണ്ണൻ. ശിവനും മത്തിനാടൻ രമേശനും ഞാനുമടക്കം ആ നാട്ടിൽ അനേകരെ സൈക്കിൾ പഠിപ്പിച്ച വേണുവണ്ണന് പക്ഷേ സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്ന് ഞാനറിഞ്ഞത് ഈ അടുത്ത കാലത്ത് ശിവൻ പറഞ്ഞിട്ടാണ്. ഓർമ്മകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ബാല്യകൗമാരങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളിൽ ഗൃഹാതുരതമായ ഒരു കവിത തന്നെയായിരുന്നു സൈക്കിൾ. ജീവിതത്തിന്റെ വെയിൽപ്പരപ്പുകളിൽ മാഞ്ഞുപോകാതെ അടയാളപ്പെടുത്തുന്ന ചക്രത്തിന്റെ ചരിത്രമുദ്രകൾ. സൈക്കിൾ ഒരു സംഭവമാണ്, ലൈസൻസ് ഇല്ലാത്ത ഒരു സംഭവം.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

തമിഴകത്തിൽ ഇന്നാദ്യം. ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം, രചന വൈരമുത്തു, ആലപിച്ചിരിക്കുന്നത് ഹരിഹരൻ, ഹരിണി ശ്രീനിവാസ്.

കാതലൻ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി. തിരുക്കുട രാസപ്പ കവിരായർ രചന നിർവഹിച്ച ഗാനം. ആലാപനം സുനന്ദ, കല്യാണി മേനോൻ, മിൻമിനി തുടങ്ങിയവർ.

0: தமிழகம் கேட்காம் தமிழ் கானங்கள்.
1: തമിഴകത്തിൽ അടുത്തതായി അവതാരം എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി ബാലി രചന നിർവഹിച്ച ഗാനം ആലാപനം ഇളയരാജ എസ് ജാനകി. മാനത്തന്തം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

തമിഴകത്തിൽ അടുത്തതായി വൺസ് മോർ എന്ന ചിത്രത്തിനു വേണ്ടി ഹേഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകിയ ഗാനം രചന വിഘ്നേഷ് ശ്രീകാന്ത്, ആലപിച്ചിരിക്കുന്നത് ഉത്തര ഉണ്ണികൃഷ്ണനും ഹേഷാം അബ്ദുൽ വഹാബും.

0: தமிழகம் கேட்காம் தமிழ் கானங்கள்.
1: ചിത്രം ലബർബന്ത്. സംഗീതം നൽകിയിരിക്കുന്നത് സീൻ റോൾഡൻ. രചന മോഹൻരാജൻ. ആലപിച്ചിരിക്കുന്നത് പ്രദീപ് കുമാറും ശിവാംഗിയും.

ജോ എന്ന ചിത്രത്തിന് വേണ്ടി സിദ്ധുകുമാർ സംഗീതം നൽകിയ ഗാനം. രചന നിർവഹിച്ചിരിക്കുന്നത് വിഘ്നേഷ് രാമകൃഷ്ണൻ. ആലാപനം ആനന്ദ് അരവിന്ദാക്ഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി TD രാമകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: ഫ്രാൻസിസ് ഇട്ടിക്കോർ എഴുതാൻ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആൽഫ എന്നുള്ള നോവലിന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൽഫ ഒരു സാമ്പ്രദായിക രീതിയിൽ എഴുതപ്പെട്ട നോവലാണ്. അത് പ്രമേയം വളരെ വ്യത്യസ്തമായ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെ നറേഷൻ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഒരു നോവലെഴുത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. ആ കാലത്ത് എന്നെ ആകർഷിച്ച ചില എഴുത്ത് രീതികൾ ആൽഫയെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് അത്തരമൊരു വഴി പോരാ എന്നെനിക്ക് തോന്നിയത് ആൽഫയ്ക്ക് ശേഷമാണ്. കാരണം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയം കാച്ചിക്കുറുക്കി സൂചനകളിലൂടെ എഴുതിയ ഒരു കൃതിയാണ് ആൽഫ. പക്ഷെ അത് വായിക്കപ്പെട്ട ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയിലും സയൻസ് ഫിക്ഷൻ എന്നുള്ള നിലയിലും ഒക്കെയാണ്. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നോവലിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പുതിയ കാലത്ത് നോവൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. ആൽഫയ്ക്ക് ശേഷമുള്ള കാലത്ത് ഇട്ടിക്കോരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഏറ്റവും പ്രധാനം നോവൽ 21-ാം നൂറ്റാണ്ടിൽ ഏത് തരത്തിൽ മാറുന്നു, മറ്റ് ഭാഷകളിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏത് തരത്തിലാണിത് മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. തമിഴ് എനിക്കൊരു പരിചിതമായിട്ടുള്ള ഭാഷയാണ്. തമിഴിൽ വരുന്ന ഏറ്റവും പുതിയ എഴുത്തുകളെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. തീർച്ചയായിട്ടും അതിനോട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ഭാഷകളിൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നോവലിൻ്റെ സ്വഭാവം ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള നോവലിനാണ് കൂടുതൽ വായനക്കാരിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് വായനക്കാരിലേക്ക് എത്തുന്നത് എന്നൊക്കെ തിരിച്ചറിയുക. ഇപ്പം ഞാൻ 70-കളിലും 80-കളിലും ഒക്കെ പുസ്തകം വായിക്കുന്ന പോലെ ഉള്ളൊരു കാലത്തല്ല 21-ാം നൂറ്റാണ്ടിലൊരു വായനക്കാരൻ പുസ്തകം വായിക്കുന്നത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ചുറ്റുമിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു നോവൽ ഒരു 10-20 പേജിനുള്ളിൽ വായനക്കാരനിലേക്ക് എത്തിയില്ലെങ്കിൽ വായനക്കാരനത് മടക്കി വെച്ച് പോകാനുള്ള സാധ്യത. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇട്ടിക്കോര എന്നുള്ള നോവൽ എഴുതേണ്ട രീതികളെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സാഹിത്യ ബാഹ്യമായ വിഷയങ്ങൾ പലപ്പോഴും വായനയെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അപരിചിതമായ സാഹിത്യത്തിൻ്റെ ഒരു സാമ്പ്രദായിക രീതി വിട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോവുക, അതുപോലെ കാലത്തിന് മുമ്പോട്ട് പോവുക, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി കാണാൻ ശ്രമിക്കുക, നിലവിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുക, ഇങ്ങനെ പല രീതികൾ എഴുത്തിൻ്റെ നറേഷനിൽ. അപ്പം എന്നെ അതിന് സഹായിച്ച അല്ലെങ്കിൽ എന്നെ അതിലേക്ക് നയിച്ച ഇതൊക്കെ ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ ഫൂക്കോസ് പെൻഡുൽ എന്നുള്ള നോവലാണ്. എക്കോൻ്റെ ഓൺ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുത്തിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഡാൻ ബ്രൗൺ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രൗണിനൊക്കെ കൂടുതൽ എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്തുന്നത് ഉംബർട്ടോ എക്കോ ആണ്. അതുപോലെ ബോളേനോയുടെ പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. യോസയുടെ പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മറ്റ് മലയാളത്തിലെ ഒരു സാമ്പ്രദായിക രീതി അല്ല നോവലിന് വേണ്ടതിന് അപ്പുറത്തേക്ക് അനന്തമായ വഴികളെന്ന് മാർക്കേസിനെ പോലുള്ള എഴുത്തുകാർ, യോസെ പോലുള്ള എഴുത്തുകാരൊക്കെ നോവലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോയിക്കൂടാ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ തോതിൽ ഉള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു ഭാഷയിൽ നിന്ന് ഒരു പുസ്തകം കൊണ്ട് ചെല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ സ്വാഭാവികമായും വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. വായനക്കാരനെ കൂടുതൽ പുസ്തകത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പം ചരിത്രത്തിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചരിത്രത്തിൽ വളരെ ഗ്രേ ആയിട്ട് കിടക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ കഥ പറയാനുള്ള സാധ്യത. പിട്ടിക്കോല എന്ന് പറയുന്ന കഥാപാത്രം മാസ്കോട് ഗാമയ്ക്ക് മുമ്പ് കുന്നംകുളത്ത് ജനിച്ച് കുരുമുളക് കച്ചവടം ചെയ്ത് ലോകത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ഫ്ലോറൻസ് വരെ എത്തിയ ഒരാളായിട്ടാണ് ഈ നോവലിൽ പറയുന്നത്. ഇട്ടിക്കോര ജീവിച്ചിരുന്ന ആളല്ല, വെറും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിലേക്ക് വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞങ്ങളുടെ കുന്നംകുളത്ത് പറയുന്ന കോരമാരെക്കുറിച്ചുള്ളൊരു കഥയുണ്ട്. ആർത്താറ്റ് കടപ്പുറത്തുനിന്ന് കപ്പലുകളിൽ വലിയ പായ വഞ്ചികളായിരിക്കും ഉദ്ദേശിക്കുന്നത്, വഞ്ചികളിൽ പല സാധനങ്ങളും കൊണ്ടുപോയി വിൽക്കുന്ന കോരമാർ. പക്ഷേ ആ കോര ക്രിസ്ത്യനല്ല, ഒരു ഈഴവ ജാതിയിൽപ്പെട്ട ആളുകളെ പറ്റിയാണ്. ആർത്താറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കടലുമില്ല. ഇപ്പം നിങ്ങൾ ആർത്താറ്റ് പള്ളിക്കടുത്ത് ചെന്ന് നിന്നാൽ കടലൊന്നും കാണില്ല, അവിടെ നിന്ന് വളരെ ദൂരെ ചാവക്കാടെത്തണം കടൽ. പക്ഷേ ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു കടലിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പം ഇത് ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് എത്താൻ സഹായിച്ചു. അതേപോലെ ഈ മാസ്കോട് ഗാമ വരുന്നതിന് മുമ്പേ ഒരാൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാന്നുള്ളൊരു ചിന്തയും ഈ ക്യാരക്ടറിനെ ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഗാമ വരുന്നത് ആഫ്രിക്ക ചുറ്റി മിലിന്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, ഇപ്പം കെനിയയിലുള്ള മിലിന്ത് എന്ന് പറഞ്ഞൊരു കൊച്ചു തുറമുഖത്തിൽ നിന്നൊരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടിയിട്ടാണ് കാപ്പാട് കടപ്പുറത്തേക്ക് വരുന്നത് എന്ന് പറയും. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ഒരു ഗുജറാത്തി കച്ചവടക്കാരന് കാണിച്ചു കൊടുക്കാവുന്നൊരു വഴി മിലിന്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉണ്ടെങ്കിൽ ആ വഴി എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു വഴിയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ ഉപയോഗിക്കാവുന്നൊരു വഴിയാണ്, ഉപയോഗിച്ചിരിക്കാവുന്നൊരു വഴിയാണ്. ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യക്കാർ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ കാലത്ത് ജീവിച്ചിരുന്നവരുടെ അന്വേഷണങ്ങളും അത്തരം കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ പോയിരിക്കാം എന്നൊരു ചിന്ത. ഇതിന് ചരിത്രപരമായ ഒരു തെളിവും നമുക്ക് ഹാജരാക്കാനില്ല. നിലവിലുള്ള ചില ബോധ്യങ്ങളെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് കഥ പറയാനുമുള്ള ശ്രമങ്ങളാണ്. അങ്ങനെയാണ് ഗാമ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊരു കാലത്ത് കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി കുരുമുളക് കച്ചവടം ചെയ്യുന്ന ഒരു ഇട്ടിക്കോരയെ സൃഷ്ടിക്കുന്നത്. അപ്പം ഈ ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ വരുന്നു. കുന്നംകുളമാണ് സ്ഥലം. അപ്പം ഞാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. എൻ്റെ ജന്മസ്ഥലമായതുകൊണ്ടല്ല, ചെറുപ്പകാലം മുതൽ നമ്മൾ എവിടെ ചെന്നാലും കളിയാക്കപ്പെടുന്നത് കുന്നംകുളത്തുകാരെന്നുള്ള പേരിലാണ്. കുന്നംകുളത്തെ ഭാഷ അല്ലെങ്കിൽ കുന്നംകുളത്തെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള ആളുകൾക്കിടയിലുള്ള വർത്തമാനം, ഇതൊക്കെ കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുന്നംകുളത്ത് ജനിച്ച് വളർന്ന എല്ലാവരും കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ ചെല്ലുമ്പോഴും മലയാളികൾക്കിടയിൽ കളിയാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് കൗണ്ടർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കുന്നംകുളം അങ്ങനെ മുഴുവനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. മറ്റെല്ലാ ഇടങ്ങളിലുമുള്ള പോലെ തന്നെ കച്ചവടത്തിൻ്റെ ശരി തെറ്റുകളും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ കുന്നംകുളത്തുണ്ടാവാം. അത് കുറച്ചും കൂടി ഫ്രാങ്കായിട്ട് പറയുന്ന ഒരു സംസ്കാരം അവിടെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അതിന് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് ഇത്ര കണ്ട് ആഘോഷിക്കപ്പെടേണ്ട തരത്തിലുള്ളൊരു കാര്യമായിരുന്നില്ല.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദിൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരെയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. കഥാപാത്രങ്ങൾ: ഭരത് 60 വയസ്സ്, വിരമിച്ച ഉദ്യോഗസ്ഥൻ, ശാന്തമായ ശബ്ദം, ഓർമ്മകളിൽ മുഴുകി സംസാരിക്കുന്ന രീതി. ലക്ഷ്മി 18 വയസ്സ്, കോളേജ് വിദ്യാർത്ഥിനി, ആകാംക്ഷയും ആധുനിക ചിന്തയുമുള്ള ശബ്ദം. കൊച്ചിനിയൻ 55 വയസ്സ്, അയൽക്കാരൻ, തമാശയും ഗ്രാമീണതയുമുള്ള ശബ്ദം. റേഡിയോ അവതാരകൻ: വ്യക്തവും ആകർഷകവുമായ ശബ്ദം.

0: മുത്തച്ഛ, എന്തൊരു ബോറാണിത്. ഈ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യണം. പക്ഷെ ഇവരെ കുറിച്ച് ഒന്നും എളുപ്പം കിട്ടുന്നില്ല.
1: അവർ ഇന്റർനെറ്റിൽ മാത്രമല്ല മോളെ ജീവിക്കുന്നത്, നമ്മുടെ മനസ്സുകളിലാണ്, ഓർമ്മകളിലാണ്, ഈ മണ്ണിലാണ് അവരുള്ളത്. അവിടെയൊക്കെ അന്വേഷിച്ച് നോക്ക്, പ്രോജക്റ്റ് മാത്രമല്ല PhD വരെ എടുക്കാം.
0: മുത്തച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: ഒരിക്കൽ. അന്ന് അവർ കുറവൻ കോണത്ത് താമസിക്കുകയായിരുന്നു. ആരാധനമൂത്ത് ഞാനും കൊച്ചനിയനുമായാണ് കാണാൻ പോയത്. ഒരു പരിചയവുമില്ലായിരുന്നിട്ടും ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. എന്ത് പാവം, സ്നേഹമുള്ള എഴുത്തുകാരി. എത്രമാത്രം അവരെ വായിച്ചിട്ടുണ്ടെന്നറിയുമോ? എത്രത്തോളം അവരുടെ വാക്കുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയുമോ? ഓരോ വരിയിലും സത്യസന്ധമായ സ്നേഹവും സങ്കടവും നമ്മൾ അറിയാതെ നിറയും.
2: എന്താ ഭരത് മാഷേ, ചെറുപ്പത്തിൽ ഒരുപാട് പ്രേമിച്ചതിന്റെ കഥയാണോ?
1: ഏ അല്ലല്ല, പ്രേമിച്ചതിന്റെ കഥയല്ല നിയ, സ്നേഹിച്ചതിന്റെ കഥയാണ്. ലക്ഷ്മിക്ക് മാധവിക്കുട്ടിയെ കുറിച്ച് അറിയണം.
2: ഓ, നമ്മുടെ മാധവിക്കുട്ടിയോ? നമ്മളന്ന് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന ഒരു സ്ത്രീ നമ്മളെ ഇറക്കി വിട്ടതാണ്. നീ കിടന്ന് ബഹളം വച്ചത് കേട്ടാണ് അവർ ഇറങ്ങി വന്നത്. എന്നിട്ടവർ ആ സ്ത്രീയെ വഴക്കു പറഞ്ഞു. കുട്ടികളല്ലേ, എന്തിനാ അവരെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ച് നമ്മളോട് കയറിയിരിക്കാൻ പറഞ്ഞു. കോഴിക്കോടൻ ഭാഷയിൽ അവർ സംസാരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെയൊക്കെ അതിശയപ്പെടുത്തി കളയും അവരുടെ വാക്കുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന പരമ്പരയിൽ നമ്മൾ നീലാംബരി എന്ന കഥയാണ് വായിക്കുന്നത്. ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണിത്. മാധവിക്കുട്ടി ഈ കഥയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാട്ടുന്നു. സ്നേഹമില്ലാത്ത ജീവിതം ഒരു പുഴ വറ്റി വരണ്ടു പോകുന്നത് പോലെയാണെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചങ്ക് തകർന്നുപോയി കണ്ണന്റെ ആ കാഴ്ച കണ്ടതും ഭദ്രെ ഒരു നേരത്തെ വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചുവടുവെച്ച് കണ്ണൻ ശബ്ദം കേട്ടിട്ട് തന്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്ര ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ വീണു. തന്റെ കയ്യിലുള്ള ആ പാവയെ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിരങ്ങാൻ തുടങ്ങി. വരണ്ട, തരില്ല, തരില്ല, എന്റെ കണ്ണെത്തിന്റെ ആയത്, തരില്ല, തരില്ല, എന്റെ കണ്ണെത്തിന്റെ ആയത്. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കണ്ണനത്. അറിയാതെ മുട്ടുകുത്തി നിന്നു പോയി അവൻ. അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നിരങ്ങുകയായിരുന്നു. ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചങ്ങലയിട്ട കാൽ വലിക്കാൻ തുടങ്ങി. വയ്യ, ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല. കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിച്ചെന്ന് ഭദ്രയുടെ അച്ഛന്റെ കാലിൽ, അച്ഛ എന്നെ ഒന്ന് ശപിക്കോ, മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് ശപിക്കോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഹേങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി.
1: മുത്തച്ഛ, എന്തൊരു സത്യസന്ധമായ എഴുത്ത്! ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട സ്ത്രീയുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
2: അതാണ് മാധവിക്കുട്ടി. അവർക്ക് വേണ്ടി എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവർ എഴുതിയില്ല. അവർ സ്നേഹത്തെക്കുറിച്ച് എഴുതി, സങ്കടത്തെക്കുറിച്ച് എഴുതി, ഒറ്റപ്പെടലിനെ കുറിച്ച് എഴുതി, എല്ലാം സത്യസന്ധമായി എഴുതി.
3: എന്റെ മനസ്സിൽ ഇപ്പോഴും അവരുടെ എഴുത്തുകളുണ്ട്. ഒരു മഴക്കാലത്ത് നമ്മളൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അവരുടെ കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂട്ടുകാരാകാൻ വരും.
2: നിനക്കറിയുമോ കൊച്ചനിയ, അവരുടെ നെയ്പായസം എന്ന കഥ? ഓ, ഞാനത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്.
3: എങ്ങനെ കരയാതിരിക്കും? ഭാര്യയുടെ ശവദാഹം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലെത്തി അമ്മ മരിച്ച കാര്യം കുട്ടികളറിയാതിരിക്കാൻ പാടുപെടുന്ന അയാൾ, ഒടുവിൽ മകൻ പറയുന്ന വാക്കുകൾ, ഓ, അമ്മ അസല് നെയ്പായസമാ വച്ചിരിക്കുന്നതെന്ന്.
2: മതി മതി കൊച്ചനിയ, മതി, ഞാൻ കരഞ്ഞു പോവും.
3: കോളേജിൽ നീയും ആ മധുവും ചേർന്ന് മാധവിക്കുട്ടിയുടെ രണ്ടു കഥകൾ ചേർത്ത് ഒരു കാവ്യശില്പമായി അവതരിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ചെറിയ ക്ലാസ്സിലാണ്. നിന്റെ നാടകം കാണാനാണ് എന്നെയും കൊണ്ടുപോയത്. നീ അത് പൊളിച്ചു ഭരത്തെ, പൊളിച്ചു.
1: നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ സംഭവങ്ങളായിരുന്നു അല്ലേ?
2: പിന്നല്ല, നീ എന്ത് വിചാരിച്ചു? ക്ലാസ്, വീട് എന്നും പറഞ്ഞ് വരപിടിച്ച് നടന്നവരാണെന്നോ? തന്തവൈവെന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ യൗവനകാലമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. നാടകം, സിനിമ, കഥ, കവിത, വായന, സൗഹൃദം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? മൊബൈൽ നോക്കി കുറ്റിയടിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലെ ആളുകൾ നിങ്ങളെ കണ്ടാൽ ഏതോ പ്രാകൃത വർഗക്കാരാണെന്നേ പറയൂ. സദാ മൊബൈലിൽ, കഥയുമില്ല കവിതയുമില്ല, നാലണയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടാ.
1: മുത്തച്ഛ, അത്രക്കങ്ങ് വേണോ?
3: എങ്കിൽ നീ മാധവിക്കുട്ടിയുടെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് പറയേ.
1: അതിപ്പോ വല്ല ഇംഗ്ലീഷ് എഴുത്തുകാരെ കുറിച്ച് ചോദിക്കേ, ഞാൻ പറയാം.
2: എന്നാൽ നീ മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷ് കൃതികളെ കുറിച്ച് പറയേ.
1: അവരതിന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ?
2: നോക്കു കൊച്ചിനിയ, കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. എന്റെ പൊന്നോ, എന്തായി കേൾക്കുന്നേ?
3: ലക്ഷ്മി മോളെ, കമലാദാസ് എന്ന പേരിൽ അവരെഴുതിയ കവിതകൾ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചിട്ടുണ്ട്. അസാധ്യമായ കവിതകളാണവ.
2: എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മി മോളെ, പ്ലീസ്.
3: ദ ഹൗസ് ഹാസ് ഫോളൻ, ദ വിൻഡോസ് ബ്ലൈൻഡ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ലവ് എ ഫെയ്ഡിംഗ് ഫൈൻഡ്, സ്നേക്സ് എമംഗ് ബുക്സ്, എ ചില്ലിംഗ് എയർ, ഐ ഗാദർ ഡാർക്ക്നെസ്, എ ഹേർട്സ് ഡിസ്പയർ. വീട് വീണിരിക്കുന്നു, അന്ധമായ ജനലുകൾ, എൻ്റെ മുത്തശ്ശിയുടെ സ്നേഹം മാഞ്ഞു പോകുന്ന ഒരു കണ്ടത്തിലായിരിക്കുന്നു. പുസ്തകങ്ങൾക്കിടയിൽ പാമ്പുകൾ, ഒരു തണുപ്പുള്ള കാറ്റ്. ഞാനിപ്പോൾ ഇരുട്ടു ശേഖരിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നിരാശ.
1: ഇത് ആരുടെ വരികളാ? മാധവിക്കുട്ടിയുടെയാണോ?
2: അതെ ലക്ഷ്മി, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മൊഴിമുത്തുകളാണ് കമലാദാസിന്റെ കവിതകൾ.
1: അയ്യോ, വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന വരികൾ. എനിക്ക് ഇന്ന് തന്നെ ഇത് വായിക്കണം. മുത്തച്ഛ, ആ പുസ്തകം മുത്തച്ഛന്റെ കയ്യിലുണ്ടോ?
3: കൊള്ളാം, കയ്യിലുണ്ടോന്നോ? അവർ ഒപ്പിട്ട് കൊടുത്ത പുസ്തകം ഭരത്തിന്റെ കയ്യിലുണ്ട്.
1: വിശ്വസിക്കാൻ വയ്യ, ഇത്രയും വലിയ എഴുത്തുകാരിയുടെ ഒപ്പുള്ള പുസ്തകമോ?
3: ഞാൻ പറയാറില്ലേ ലക്ഷ്മി, നിന്റെ മുത്തച്ഛൻ വേറെ ലെവലാണ്.
2: ഇതാ ലക്ഷ്മി, ദ ഓൾഡ് പ്ലേ ഹൗസ്. നീ ഇത് വായിക്ക്.
1: വാവ്, എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹത്തോടെ ഭരത്തിന് സ്വന്തം മാധവിക്കുട്ടി. മുത്തച്ഛ, നിങ്ങളൊരു സംഭവം തന്നെ.
2: നീ അത് വായിക്ക്.
1: അവരുടെ എഴുത്തുകളെ കുറിച്ച് ഇനി ഞാൻ പഠിക്കും. അവരുടെ ഓരോ കഥകളിലും ജീവിതമുണ്ട്. ഇത് വെറും ഒരു പ്രോജക്റ്റ് അല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു യാത്രയാണ്. മുത്തച്ഛനും കൊച്ചിനേൻ മാമനും കാരണമാണ് എനിക്ക് ഈ വഴി കിട്ടിയത്. നന്ദിയുണ്ടേ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. അരങ്ങിൽ ഭരത് ശ്രീലാൽ വി എസ്, ലക്ഷ്മി ലോപമുദ്ര, കൊച്ചനിയൻ വിഷ്ണുമോഹൻ, റേഡിയോ അവതാരകൻ നന്ദകുമാർ, രചന എൽ ആർ മധുജൻ, ശബ്ദലേഖനം നന്ദകുമാർ വിഷ്ണുമോഹൻ, പിന്നണി പ്രവർത്തനം ആതിര രവീന്ദ്രൻ, ശബ്ദമിശ്രണം അബി സ്റ്റീഫൻ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദന ക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് പുഴയോരഴകുള്ള പെണ്ണ് എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: മലയാളികളുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ഗാനങ്ങളിൽ എന്നും മുൻപന്തിയിലുള്ള ഒന്നാണ് ONV രചന നിർവഹിച്ച പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. പ്രകൃതിയുടെ നിഷ്കളങ്കതയും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ നോവും ഒരേപോലെ കോർത്തിണക്കിയ ഈ ഗാനം കേവലം ഒരു പ്രണയഗീതമോ വർണ്ണനയോ അല്ല, മറിച്ച് സാമൂഹികമായ വിവേചനങ്ങളുടെ കൂടി നേർക്കാഴ്ചയാണ്. ഈ ഗാനത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന ഒരു നായികയാണ്. മഴ പെയ്താൽ തൊള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ല് കണ്ടാൽ ഇളകും പെണ്ണ്. മഴയിലും മഴവില്ലിലും ആഹ്ലാദം കണ്ടെത്തുന്ന അവൾ പ്രകൃതിയുടെ ഭാഗമാണ്. പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന അവൾ ഒരു പാൽക്കാരി മാത്രമല്ല, മറിച്ച് സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന പ്രകൃതിയുടെ അമ്മരൂപം കൂടിയാണ്. ONV കുറിപ്പിന്റെ വരികളിൽ പലപ്പോഴും കാണാറുള്ള പ്രകൃതി മനുഷ്യബന്ധം ഇവിടെയും പ്രകടമാണ്. ആലുവ പുഴയുടെ തീരത്തെ ശിവരാത്രിയും വ്രതവും ഈ ഗാനത്തിന് ഒരു പുണ്യപരിവേഷം നൽകുന്നു. വെയിലത്ത് ചിരിതൂകിയും നാമം ജപിച്ചും നടക്കുന്ന അവൾ നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ലോകം ആ നിഷ്കളങ്കതയെ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. ഈ ഗാനത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഭാഗം നായികയെ ലോകം വിലയിരുത്തുന്ന രീതിയാണ്. പെണ്ണിനെ കാണുവാൻ ഇന്നലെ വന്നവർ ചൊന്നുപോൽ ഭ്രാന്തത്തി പെണ്ണ്. പ്രകൃതിയോട് സ്നേഹം കാണിക്കുന്നതും മഴ കണ്ടാൽ ആഹ്ലാദിക്കുന്നതും ലോകത്തിന്റെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് ജീവിക്കുന്നതും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തായി മുദ്രകുത്തപ്പെടുന്നു. അവളുടെ നിഷ്കളങ്കതയെ തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹം അവളെ പരിഹസിക്കുന്നു. ഇവിടെയാണ് ഈ പാട്ട് ഒരു വലിയ സാമൂഹിക വിമർശനമായി മാറുന്നത്. താൻ പരിഹസിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ആ പെൺകുട്ടി എടുക്കുന്ന തീരുമാനം ഹൃദയഭേദകമാണ്. നെഞ്ചു പിടഞ്ഞ് കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞ് ആയിരം നൊമ്പരം മാറിലൊതുക്കി കൊണ്ടാഴിയിലേക്ക് അവൾ പാഞ്ഞു. തന്റെ അഴകിന്റെ പ്രതീകമായ കൊലുസുകൾ ഊരിയെറിഞ്ഞ് പരിഹാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ പുഴയുടെ ഒഴുക്കിനൊപ്പം കടലിലേക്ക് ചേരുന്നു. അവൾ ആരോടും ഒന്നും മിണ്ടാതെയാണ് പോകുന്നത്. ആ മൗനം സമൂഹത്തോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ്. പുഴയിൽ തുടങ്ങി കടലിൽ അവസാനിക്കുന്ന ആ യാത്ര ഒരു ജീവിതത്തിന്റെ നിസ്സഹായമായ അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുദാസിന്റെ മധുരമായ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഈ പാട്ട് ആദ്യം നമുക്കൊരു കുളിർമ നൽകുമെങ്കിലും വരികളുടെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു കനലായി മാറുന്നു. ആലുവ പുഴയുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് തുടങ്ങി ആ പുഴയിൽ തന്നെ അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ കഥയാണിത്. പ്രകൃതിയെ സ്നേഹിച്ചവൾ ഒടുവിൽ പ്രകൃതിയിൽ തന്നെ അഭയം പ്രാപിക്കുന്നു.
1: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

പെണ്ണെഴുത്തിൽ ഇന്ന് മരണത്തെ മുഖാമുഖം നോക്കിയ ഓഡ്രി ലോർഡിന്റെ ദി ക്യാൻസർ ജേർണൽസ് എന്ന പുസ്തകത്തെക്കുറിച്ച് കേൾക്കാം. കേവലം ഒരു പുസ്തകത്തെയല്ല, മറിച്ച് ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ ഒരൊറ്റ ശരീരത്തിലേക്ക് ആവാഹിച്ച ഒരു വിപ്ലവകാരിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്റെ നിശബ്ദത എന്നെ സംരക്ഷിച്ചിട്ടില്ല, നിങ്ങളുടെ നിശബ്ദത നിങ്ങളെയും സംരക്ഷിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഓഡ്രി ലോർഡ് എന്ന കരുത്തുറ്റ പെണ്ണിന്റെ ദി ക്യാൻസർ ജേർണൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വായന. 1970കളുടെ അവസാനത്തിൽ തനിക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചപ്പോൾ അത് തന്റെ ജീവിതത്തിന്റെ അവസാനമായിട്ടല്ല ഓഡ്രി കണ്ടത്, മറിച്ച് തന്റെ വംശീയതയെയും ലിംഗപദവിയെയും കുറിച്ച് താൻ അതുവരെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ അടുത്ത ഘട്ടമായിട്ടാണ്. രോഗം ഒരു വ്യക്തിഗത ദുരന്തം മാത്രമാണെന്ന പൊതുബോധത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു അവസ്ഥയായി അവർ അടയാളപ്പെടുത്തി. ഡയറിക്കുറിപ്പുകളും പ്രബന്ധങ്ങളും കവിതകളും ഇഴചേരുന്ന ഈ പുസ്തകം മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും ഒരു സ്ത്രീക്ക് എങ്ങനെ അത്യന്തം സർഗാത്മകമായിരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. രോഗം ശരീരത്തെ കീറിമുറിക്കുമ്പോൾ മനസ്സ് എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ബയോപ്സി മുതൽ മാസ്റ്റെക്ടമി, അതായത് സ്തനം നീക്കം ചെയ്യൽ വരെയുള്ള ഘട്ടങ്ങളെ ഓൺട്രി അതീവ ദീപ്തമായി വിവരിക്കുന്നുണ്ട്. തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് കേവലം ഒരു ശസ്ത്രക്രിയയായിട്ടല്ല, മറിച്ച് സ്വന്തം സ്വത്വത്തിനു മേൽ രോഗം നടത്തുന്ന കടന്നുകയറ്റമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ആ വേദനയിലും തന്റെ മുറിപ്പാടുകളെ ഒളിച്ചുവെക്കാൻ അവർ തയ്യാറായില്ല. സ്തനം നീക്കം ചെയ്ത ശേഷം കൃത്രിമ സ്തനങ്ങൾ വെക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും നൽകുന്ന സമ്മർദ്ദത്തെ അവർ പുസ്തകത്തിൽ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ സ്തനങ്ങളിലാണെന്നും അത് നഷ്ടപ്പെട്ടാൽ അവൾ അപൂർണയാണെന്നുമുള്ള പുരുഷാധിപത്യ സങ്കല്പങ്ങളെ അവർ വെല്ലുവിളിച്ചു. എന്റെ മുറിപ്പാടുകൾ എന്റെ പോരാട്ടത്തിന്റെ അടയാളങ്ങളാണ്, അവയെ മൂടിവെക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നവർ പ്രഖ്യാപിച്ചു. രോഗം ബാധിച്ച ശരീരത്തെ വെറുക്കുന്നതിനു പകരം ആ മാറ്റങ്ങളെ ആദരവോടെ സ്വീകരിക്കാൻ ഓഡ്രി നമ്മെ പഠിപ്പിക്കുന്നു. ഓഡ്രി ലോർഡിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്നത് കേവലം ശരീരത്തിനകത്തെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച മാത്രമല്ല, അത് അമേരിക്കൻ സമൂഹത്തിലെ വംശീയതയുമായും സാമ്പത്തിക അസമത്വങ്ങളുമായും ബന്ധപ്പെട്ടു കിടക്കുന്നു. കറുത്ത വർഗക്കാരിയായ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സൌകര്യങ്ങളും ഒരു വെളുത്ത വർഗക്കാരിക്ക് ലഭിക്കുന്ന പരിഗണനയും തമ്മിലുള്ള വ്യത്യാസം അവർ ഈ ജേർണലുകളിൽ തുറന്നുകാട്ടുന്നു. ക്യാൻസർ രോഗത്തെ ഒരു വമ്പൻ ബിസിനസ്സായി കാണുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയെ അവർ രൂക്ഷമായി വിമർശിക്കുന്നു. രോഗിയെ ഒരു ഉപഭോക്താവായി മാത്രം കാണുന്ന വൈദ്യശാസ്ത്ര ലോകത്ത് സ്ത്രീയുടെ മാനസിക സംഘർഷങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ തന്റെ പോരാട്ടം ഒരേ സമയം ക്യാൻസറിനോടും തന്നെ അടിച്ചമർത്തുന്ന സാമൂഹിക വ്യവസ്ഥിതിയോടുമാണെന്ന് ഓഡ്രി ഉറച്ചു വിശ്വസിച്ചു. രാഷ്ട്രീയമായ ബോധ്യം എങ്ങനെ ഒരു രോഗിക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നത് ഈ പുസ്തകത്തിലെ വിസ്മയിപ്പിക്കുന്ന പാഠമാണ്. വേദനയുടെ നാളുകളിൽ ഓഡ്രിയെ താങ്ങി നിർത്തിയത് സ്ത്രീ സൗഹൃദങ്ങളുടെ വലിയൊരു വലയമായിരുന്നു. കുടുംബത്തിനപ്പുറം സമാന ചിന്താഗതിക്കാരായ സ്ത്രീകൾ നൽകുന്ന പിന്തുണ ഒരു രോഗിക്ക് എത്രത്തോളം കരുത്തു നൽകുന്നു എന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. രോഗാവസ്ഥയിൽ തനിച്ചല്ലെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ മരുന്നെന്ന് അവർ പറയുന്നു. തന്റെ പങ്കാളിയുമായുള്ള ബന്ധവും സുഹൃത്തുക്കളുടെ കരുതലുമെല്ലാം അവരുടെ കുറിപ്പുകളിൽ കാവ്യാത്മകമായി നിറഞ്ഞു നിൽക്കുന്നു. ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ഓഡ്രിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഭയം എന്നത് നമ്മെ തളച്ചിടാനുള്ള ഒന്നല്ല, മറിച്ച് ജാഗരൂകരാകാനുള്ള ഒന്നാണ് എന്ന് അവർ വിശ്വസിച്ചു. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജീവിതത്തോടുള്ള അവരുടെ അനുരാഗം ഒട്ടും കുറയുന്നില്ല. ഓരോ ശ്വാസവും ഓരോ വരിയും ഒരു പോരാട്ടമാണെന്ന് അവർ വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു. ക്യാൻസറിനെ ഒരു രഹസ്യമാക്കി വെക്കുന്നതിനു പകരം അത് തുറന്ന് സംസാരിക്കേണ്ട ഒന്നാണെന്ന ബോധ്യം അവർ സ്ത്രീ സമൂഹത്തിന് നൽകി. ദി ക്യാൻസർ ജേർണൽസ് ഒരു പുസ്തകം എന്നതിലുപരി ഒരു ജീവിത ദർശനമാണ്. രോഗം വരുമ്പോൾ തകർന്നു പോകുന്നവർക്കും സ്വന്തം ശരീരത്തെക്കുറിച്ച് അപകർഷതാബോധം അനുഭവിക്കുന്നവർക്കും ഓഡ്രി ലോർഡ് ഒരു വെളിച്ചമാണ്. അവരിന്ന് നമുക്കൊപ്പമില്ലെങ്കിലും അവർ ബാക്കിവെച്ച ഈ കുറിപ്പുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അതിജീവനത്തിനുള്ള കരുത്ത് നൽകുന്നു. ഞാനൊരു പോരാളിയാണ് എന്ന അവസാന നിമിഷം വരെ പ്രഖ്യാപിച്ച
ആ ധീരവനിതയുടെ വായന ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ പോരാട്ട വീര്യത്തെ ഉണർത്താൻ ഈ കൃതിക്ക് സാധിക്കും. രോഗത്തെ ഭയത്തോടെയല്ല, മറിച്ച് ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഓഡ്രി ലോർഡ് നമ്മെ പ്രാപ്തരാക്കുന്നു. പെണ്ണെഴുത്തിന്റെ കരുത്തും കാന്തിയും എന്താണെന്ന് ഈ പുസ്തകം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ ഓഡ്രിയുടെ ഈ വാക്കുകൾ ഓർക്കുക. നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കേണ്ടതുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-276-3473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി സെപ്റ്റംബർ 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0489-234-3 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-1139 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-1139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം

0: ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st 20,000, 2nd 10,000, 3rd 5,000, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് എന്ന വിധം ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചെയ്യൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡർമ കൊയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67-5124 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
2: ഈ അടുത്ത കാലത്ത് ആഗോള പ്രാധാന്യം നേടിയ കപടധാന്യങ്ങളാണ് കൂട്ടുകോതമ്പ്, ചീരധാന്യം, ചിയ, കീൻവ തുടങ്ങിയവ. ചിയയും കീൻവായും പുതിയ വിളകളായതുകൊണ്ട് മലയാളത്തിൽ വാക്കുകൾ ഉണ്ടായിട്ടില്ല. ഇവയിൽ കൂട്ടുകോതമ്പും ചീരധാന്യവും ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. തെക്കേ അമേരിക്കൻ സ്വദേശികളായ ചിയയും കീൻവായും അടുത്ത കാലത്ത് മാത്രം വന്നവരാണ്. സീലിയാക്ക് രോഗവും ഗ്ലൂട്ടൻ പേടിയും കൊണ്ട് പാശ്ചാത്യരുടെ ഇടയിൽ വലിയ പ്രാധാന്യമാണ് ഈ കപടധാന്യങ്ങൾക്കുള്ളത്. ഇവയ്ക്ക് ഇന്ത്യയിലും ഉപഭോക്താക്കളുണ്ട്. കർണാടക, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ചിയയും കീൻവായും കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അരി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിയയ്ക്കും കീൻവായ്ക്കും സിനിമാ അഭിനേതാക്കൾക്കിടയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത്. വില 1 കിലോഗ്രാമിന് 400 രൂപയോളം വരും. മറ്റു ചെറുധാന്യങ്ങൾ പോലെ ഒരു മുഴുവൻ ആഹാരമെന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല ചിയാവിത്തുകൾ. ഒരു പോഷക സപ്ലിമെന്റ് ആണത്. ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ കഴിയുന്നത് 20 ഗ്രാം മുതൽ 30 ഗ്രാം വരെയാണ്.
1: അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

വള്ളുവനാടിന്റെ ഹൃദയമിടിപ്പായ ചരിത്രവും ഐതിഹ്യവും സാഹിത്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അനങ്ങൻമല. പലപ്പോഴും പുരാണകഥകളുടെ മൂടുപടത്തിൽ മറഞ്ഞുപോയ ഈ മലയുടെ യഥാർത്ഥ ചരിത്രത്തെയും മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുമായുള്ള അതിന്റെ ഗാഢമായ ബന്ധത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നത് കൗതുകകരമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും വള്ളുവനാടൻ സമതലത്തിൽ ഒരു പർവ്വത ദ്വീപിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന അനങ്ങൻമല ഒരു ഭൗമ വിസ്മയമാണ്. ഭൂമിശാസ്ത്രജ്ഞർ ഇതിനെ ഇൻസൽബർഗ് എന്ന് വിളിക്കുന്നു. ഹിമാലയത്തെക്കാൾ പഴക്കമുള്ള ഏകദേശം 250 കോടി വർഷം പ്രായമുള്ള ചർണോക്കൈറ്റ് ശിലകളാലാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുപോയപ്പോൾ

0: അടർന്നു വീണ മലയാണ് ഇത് എന്ന ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. ഹനുമാന് പോലും അനക്കാൻ കഴിയാത്തത് കൊണ്ട് അനങ്ങൻ മല എന്ന് പേര് വന്നു എന്നാണ് കഥ. എന്നാൽ ഇതിഹാസങ്ങളുടെ ആവരണങ്ങൾ മാറ്റി പരിശോധിച്ചാൽ അതിലും ആഴമുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അനങ്ങൻ എന്ന വാക്കിന്റെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് പുരാതനമായ പാലി ഭാഷയിലേക്കാണ്. പാലിയിൽ അനങ്ങണ എന്നാൽ കളങ്കമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ മനസ്സിന്റെ മലിനതകൾ നീക്കം ചെയ്തവരെ അനങ്ങന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ശാന്തി തേടിയിറങ്ങിയ ബുദ്ധ ജൈന ശ്രമണർ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത ഈ മല അനങ്ങൻ മലയായും താഴ്വര അനങ്ങനടിയായും മാറി. പിൽക്കാലത്ത് ഈ ബുദ്ധ പാരമ്പര്യം മായ്ക്കപ്പെടുകയും പകരം പുരാണകഥകൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രപരമായ സത്യം. ഈ മലയുടെ നിഴലിൽ വളർന്ന മഹാനായ വ്യക്തിയായിരുന്നു അപ്പു നെടുങ്ങാടി. 1887 അദ്ദേഹം മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചു. നോവലിലെ പശ്ചാത്തലം കലിംഗവും കുന്തളവുമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായി വായിച്ചാൽ നമുക്കറിയാം അദ്ദേഹം വർണ്ണിക്കുന്നത് തന്റെ വീട്ടുപടിക്കൽ നിൽക്കുന്ന അനങ്ങൻ മലയെ തന്നെയാണെന്ന്. നോവലിലെ കുത്തനെയുള്ള പാറക്കെട്ടുകളും നിഗൂഢമായ ഗുഹകളും സന്യാസിമാരും അപ്പു നെടുങ്ങാടിയുടെ മനസ്സിൽ പതിഞ്ഞുകിടന്ന അനങ്ങൻ മലയുടെ ചിത്രങ്ങളാണ്. ആ സന്യാസിമാർ യഥാർത്ഥത്തിൽ മലബാറിൽ ഒരു കാലത്ത് സജീവമായിരുന്ന ആ പഴയ ശ്രമണ സംസ്കാരത്തിന്റെ സാഹിത്യപരമായ പുനരാവിഷ്കാരമായിരുന്നു. കവിതകൾ വരേണ്യവർഗത്തിന്റെ കുത്തകയായിരുന്ന കാലത്ത് ലളിതമായ ഗദ്യഭാഷയിലൂടെ സാഹിത്യത്തെ ജനകീയമാക്കാൻ കുന്തലതയ്ക്ക് കഴിഞ്ഞു. അപ്പു നെടുങ്ങാടി കേവലം ഒരു നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല, കേരളത്തിലെ ആദ്യത്തെ വാണിജ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിനായി നിലകൊണ്ടും അദ്ദേഹം ഒരു നവോത്ഥാന നായകനായി മാറി. വള്ളുവനാടൻ തറവാടുകളിലെ ശാലീനതയും പ്രൗഢിയും തന്റെ കഥാപാത്രങ്ങളിലേക്ക് പകർത്തിയ അദ്ദേഹം ആധുനിക മലയാളത്തിന്റെ തുടക്കക്കാരനായിരുന്നു. അനങ്ങൻ മലയുടെ ഗാംഭീര്യം പോലെ തന്നെ അപ്പു നെടുങ്ങാടിയും അദ്ദേഹത്തിന്റെ കുന്തലതയും മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ പാറക്കെട്ടുകളിൽ ഇന്നും നമ്മുടെ പൗരാണിക ബുദ്ധ ജൈന പാരമ്പര്യത്തിന്റെ കനലുകൾ എരിയുന്നുണ്ട്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രമേഹം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് കേൾക്കാം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ കാഴ്ചയെയും മസ്തിഷ്ക പ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ കാണുന്നതെല്ലാം നമ്മളുടെ കണ്ണുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ അതേപടി തലച്ചോറിലേക്ക് എത്തിക്കുന്നു എന്ന് കരുതിയാൽ തെറ്റി. നമ്മുടെ ശ്രദ്ധ എവിടെ കേന്ദ്രീകരിക്കണം, എന്തൊഴിവാക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ തലച്ചോറിലുണ്ട്. അതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എങ്ങനെയാണ് നമ്മൾ കാണുന്നതിനെ നിയന്ത്രിക്കുന്നത് എന്നതിനെക്കുറിച്ച് പുതിയ ഗവേഷണങ്ങൾ നൽകുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കണ്ണുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വിഷ്വൽ കോർട്ടെക്സിലേക്ക് എത്തുന്നു. എന്നാൽ ഈ വിവരങ്ങൾ അവിടെ എത്തിയാൽ എങ്ങനെ പ്രോസസ് ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് വലിയ പങ്കുണ്ട്. പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കാഴ്ചയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കും ചലനത്തെ നിയന്ത്രിക്കുന്ന മോട്ടോർ മേഖലകളിലേക്കും അയക്കുന്ന വിവരങ്ങളെ നേരിട്ട് രൂപപ്പെടുത്തുന്നു എന്നതാണ്. ഇത് കേവലം ഒരു പൊതുവായ സിഗ്നൽ നൽകുകയല്ല ചെയ്യുന്നത്, പകരം ഉണർവാവസ്ഥ, ശാരീരിക ചലനം എന്നിവയുടെ അളവനുസരിച്ച് അത് കൈമാറുന്ന വിവരങ്ങളെ കൃത്യമായി ക്രമീകരിക്കുന്നു എന്നതാണ്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ വിവരങ്ങളായിരിക്കും ഓടുമ്പോഴോ ഭയപ്പെട്ടിരിക്കുമ്പോഴോ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കൈമാറുക. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ വിവിധ ഉപമേഖലകൾ നമ്മൾ കാണുന്ന വിവരങ്ങളെ തലച്ചോറിനുള്ളിൽ എത്രത്തോളം വ്യക്തമായി കോഡ് ചെയ്യണം എന്ന് തിരഞ്ഞെടുത്ത് ക്രമീകരിക്കുന്നു. ഇതിനെയാണ് സെലക്റ്റീവ് എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തുനിന്ന് തലച്ചോറിനാവശ്യമുള്ളതും പ്രസക്തവുമായ ഉത്തേജകങ്ങൾക്ക് ഊന്നൽ നൽകാൻ ഈ സർക്യൂട്ടുകൾ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വരുന്ന വാഹനത്തിന്റെ വേഗതയും ദൂരവും മാത്രമായിരിക്കും ഏറ്റവും പ്രസക്തമായ വിവരങ്ങൾ. ഈ വിവരങ്ങൾ കൂടുതൽ വ്യക്തമായി തലച്ചോറിൽ എൻകോഡ് ചെയ്യാൻ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സഹായിക്കും. അതുപോലെ നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ അടിച്ചമർത്താനും ഇത് സഹായിക്കും. നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ബഹളങ്ങൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈ ബഹളങ്ങളെ അവഗണിക്കാൻ സഹായിക്കുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഈ നിയന്ത്രണ സംവിധാനമാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് വിവരമാണ് പ്രധാനമെന്നും ഏത് വിവരമാണ് ഒഴിവാക്കേണ്ടതെന്നും തലച്ചോറ് തീരുമാനിക്കും. ഈ കണ്ടെത്തലുകൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഉൾക്കാഴ്ച നൽകുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും കാഴ്ച ചലന മേഖലകളും തമ്മിൽ നടക്കുന്ന ഈ പ്രവർത്തനം ഒരു കൃത്യമായ ആശയവിനിമയ സംവിധാനം വെളിപ്പെടുത്തുന്നു. ഇത് വിവരങ്ങൾ കൈമാറുക മാത്രമല്ല അതിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ തത്സമയ നിയന്ത്രണം കാരണമാണ് നമ്മുടെ കാഴ്ചപ്പാടും പെരുമാറ്റവും തത്സമയം രൂപപ്പെടുന്നത്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമായി എൻകോഡ് ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ എത്ര വേഗത്തിൽ പ്രതികരിക്കണമെന്ന് മോട്ടോർ മേഖലകൾക്ക് മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന്, ഒരു കാൽനടക്കാരൻ റോഡിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള തീരുമാനമെടുക്കുന്നത് വാഹനത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നൽകുന്ന വ്യക്തമായ വിവരങ്ങളെ ആശ്രയിച്ചാണ്. ഈ കണ്ടെത്തലുകൾ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ മറ്റ് ന്യൂറോളജിക്കൽ അവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കാഴ്ച വിവരങ്ങളെ തലച്ചോറ് തെറ്റായി പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം. ഭാവിയിൽ ശ്രദ്ധാപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചികിത്സാരീതികൾക്ക് ഇത് സഹായകമായേക്കും. ചുരുക്കത്തിൽ, നമ്മൾ കാണുന്ന ലോകം കേവലം കണ്ണിലൂടെയുള്ള കാഴ്ച മാത്രമല്ല, മറിച്ച് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് മാസ്റ്റർ കൺട്രോളർ നമ്മുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് തത്സമയം ട്യൂൺ ചെയ്യുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക്ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: 26 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി .tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ

0: പ്രബോധന ചിന്ത.
1: ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരൊറ്റ ധനമേ ഉള്ളൂ, വിദ്യ. അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത്. മഴത്തുള്ളികൾ വീണുവീണ് ക്രമേണ കുടം നിറയുന്നത് പോലെ സകല വിദ്യകളും ധനവും ക്രമേണ വർദ്ധിക്കും. വിദ്യ കാമധേനുവിനെ പോലെയാണ്, വേണ്ടതെല്ലാം അത് നൽകുന്നു. അതിന്റെ ദാനത്തിന് അവസാനമില്ല. ദൂരദേശങ്ങളിൽ അത് അമ്മയെ പോലെ സംരക്ഷിക്കും. അഴിവില്ലാത്ത നിധി പോലെ രഹസ്യമാക്കി വയ്ക്കപ്പെട്ട ധനം തന്നെയാണ് വിദ്യ. യാത്രയിൽ മിത്രം, വിദേശവാസത്തിൽ ബന്ധു, അങ്ങനെ ലോകത്തിൽ എവിടെയും പ്രശംസനീയമായിട്ടുള്ള ഒന്നേയുള്ളൂ വിദ്യ. വിദ്വാൻ ഏതൊരിടത്തും സ്വാഗതം ചെയ്യപ്പെടുന്നു, അർഹമാവണ്ണം ആദരിക്കപ്പെടുന്നു. തനിക്ക് വശകമായിരുന്ന അസ്ത്രവിദ്യ ഒന്നുകൊണ്ട് മാത്രമാണ് ദ്രോണാചാര്യർക്ക് ഹസ്തിനിപുരിയിൽ പ്രവേശനം കിട്ടിയത്. അദ്ദേഹം പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവായി, മഹാഭാരതത്തിലെ അനശ്വര കഥാപാത്രങ്ങളിൽ ഒരാളായി. പാടലീപുത്രത്തെ രാജകുമാരന്മാർക്ക് ഗുരുവാകാൻ വിഷ്ണു ശർമ്മനെ തുണച്ചത് അദ്ദേഹത്തിന്റെ വിദ്യ തന്നെ. അതുകാരണം അദ്ദേഹത്തിന് പഞ്ചതന്ത്രം നിർമ്മിക്കാൻ കഴിഞ്ഞു. പഞ്ചതന്ത്രം ലോകം മുഴുവൻ പ്രചാരം നേടിയ ഒരു ഗുണപാഠ പുസ്തകമായി. വിദ്യ കാമധേനു തന്നെ.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 17 സമതല ഭൂമിയിലാണുള്ളത്. 1939 സെപ്റ്റംബർ 17 സോവിയറ്റ് സേന പോളണ്ടിൽ എത്തിയിരിക്കുന്നു. 1941 സെപ്റ്റംബർ 17 ഇറാനിലെ ഷാ മുഹമ്മദ് റേസ പഹ്ലവി സിംഹാസന ആരൂഢനായിരിക്കുന്നു. 1961 സെപ്റ്റംബർ 17 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉയർന്നുവന്ന യുവജന പ്രസ്ഥാനങ്ങൾ അതിശക്തമായി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ പ്രമുഖം യുദ്ധവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവയായിരുന്നു. പ്രധാനമായും ആണവ നിരായുധീകരണ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ആ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ബാൻ ദ ബോംബ് എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ പ്രധാന യൂറോപ്യൻ നഗരങ്ങളിലെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത്. ഇംഗ്ലണ്ടിൽ നടന്ന അത്തരം പ്രകടനങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിരുന്നു 1761 സെപ്റ്റംബർ 17 ലണ്ടനിൽ നടന്നത്. ക്യാമ്പയിൻ ഫോർ ന്യൂക്ലിയർ ഡിസർമാമെൻറ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചെയർമാൻ കാനൻ കോളിൻസ്, വിശ്രുത നാടകകൃത്ത് ജോൺ ഓസ്ബോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 10,000 പങ്കെടുത്ത പ്രകടനത്തെ പോലീസ് അടിച്ചൊതുക്കാൻ ശ്രമിച്ചത് ഇംഗ്ലണ്ടിലാകെ സംഘർഷത്തിന് കാരണമായി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ പി. ജയചന്ദ്രൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്കെന്ത് ഗന്ധമാണ്! ചന്ദനസുഗന്ധമോ കർപ്പൂരഗന്ധമോ എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ! ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. കേൾക്കാം കേസ് ചിത്ര ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ 2 സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് $13.5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
2: ഭാരത് കി ക്വാർട്ടർലി ജി ഡി പി റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭി ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹേ.
1: മൂന്ന് ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 നഷ്ടത്തിൽ 74,314 നിഫ്റ്റി 53 ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും KSRTCയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: നമസ്കാരം. കരുണാസൈ റേഡിയോ 91.2.

0: ഗാന്ധി രാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റു വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോന് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പത്മജ തോമസ്, നെടുമങ്ങാടെന്ന് വരുന്നു. ഇനി കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം മാനസമൈനെ ഒരു മധുര നിർത്തരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: सेमी कंडक्टर इंडस्ट्री में एक शब्द इस्तेमाल होता है, टैप आउट. ये वो दिन होता है जबकि डिजाइन पूरा होने के बाद प्रोडक्शन के लिए चली जाती, लेकिन टैप आउट के बाद काम रुकता नहीं है. उसी दिन अगर

0: अगले वर्जन पर काम शुरू हो जाता और भारत भी यही कर रहा है। हमारे पहले फेज का साइज लगभग 8 बिलियन डॉलर्स का था, जबकि सेकंड फेज का 13.5 बिलियन डॉलर्स तक का हमने तय किया है।
1: സെമിക്കോൺ 2.0 വഴി സെമി കണ്ടക്ടർ വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസം നീളുന്ന മേളയിൽ 600-ലധികം പ്രദർശകരും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്കായുള്ള UPI ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളുടെ 2ാം ഘട്ടം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഭൂട്ടാൻ വിദ്യാർത്ഥികൾക്കുള്ള നെഹ്റു വാങ്ചുക് സ്കോളർഷിപ്പ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. ഇന്ത്യയിൽ നിർമ്മിച്ച 54 ഇലക്ട്രിക് വാഹനങ്ങളും കേന്ദ്രമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത ഭാരതത്തിനായി വികസിത ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വേണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്ന് മുതൽ തുടക്കം. പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വാട്നഗറിൽ നടന്ന പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജീവിതമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2047-ഓടെ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ മനോഭാവമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: हमने जो कल्पना रखी है 2047 में पूर्ण विकसित भारत की, वो कल्पना की पूर्ति के लिए अनेक ऐसा युवा चाहिए, अनेक ऐसे किशोर चाहिए, अनेक ऐसे बालक चाहिए जो आने वाली 3 पीढ़ी तक नरेंद्र मोदी के रास्ते पर अपने जीवन को आगे बढ़ाकर भारत प्रथम के मंत्र को सफलता के साथ करे.
1: കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിച്ചു. രാജ്യമെമ്പാടും രക്തദാന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവാ പ്രചാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ DRM ദിവ്യകാന്ത് ചന്ദ്രാക്കർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്വച്ഛ ഭാരത് ദിനാഘോഷത്തോടെ പ്രചാരണം സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ത്രിഭാഷാ നയം 2027 അധ്യയന വർഷത്തിലേക്ക് മാറ്റിവെക്കുന്ന കാര്യം പരിഗണിക്കാൻ CBSEയോട് ആവശ്യപ്പെട്ട സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അകറ്റുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ 3 ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അനുമതി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് തുടക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
4: തിരുവനന്തപുരത്തിനും കണ്ണൂരിനും മധ്യയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാർസലുകൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തപാൽ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും ഓരോ തപാൽ വാനുകൾ എല്ലാ ദിവസവും രാത്രി പാർസലുകളുമായി യാത്ര തിരിക്കും. ഈ വാനുകൾ രാവിലെ തന്നെ എത്തുന്നതിനാൽ പോസ്റ്റ്മാന് അടുത്ത ദിവസം രാവിലെ തന്നെ വിതരണം നടത്താനാകുമെന്ന് ചീഫ് PMG അമിതാഭ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു. 30 കിലോഗ്രാം വരെയുള്ള പാർസലുകളായിരിക്കും ഇപ്പോൾ സ്വീകരിക്കുക.
1: വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്നതിനും കടകളിൽ പണം നൽകുന്നതിനും QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും യാതൊരുവിധ നിരക്കുകളും ഈടാക്കില്ല. UPI QR കോഡുകൾ വഴി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഇടപാടുകളുള്ള വ്യാപാരികൾക്ക് തുടർന്നും 0 ചാർജ് ബാധകമായിരിക്കും. RuPay ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ UPI ഇടപാടുകളും യാതൊരു നിരക്കുമില്ലാതെ സൌജന്യമായി തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഏകദേശം 96% UPI ഇടപാടുകളെയും പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ റെയിൽവേ, ഇന്ധനം തുടങ്ങിയ അവശ്യ മേഖലകളിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഓരോ ട്രാൻസാക്ഷനും 5 രൂപ നിരക്കിൽ ഫ്ളാറ്റ് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാധകമായ 0.4% MDR വ്യാപാരികൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി 29,700 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 25,600 കോടി രൂപയായിരുന്നു. 16.1% വർധനയാണിതെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടിയ ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം പൈലറ്റിന്റെ പിഴവ് കാരണം ലാൻഡിംഗിനിടെ തകർന്നു വീണു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും US പ്രവേശനം നിഷേധിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീട്ടി. മുൻകാല കരാറുകൾ ലംഘിച്ചതായി കാണിച്ചാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 19 പേർക്ക് പരിക്ക്. ഒഡീസയിൽ ടാൻസാനിയൻ ചരക്ക് കപ്പലിന്മേൽ റഷ്യൻ ഡ്രോൺ പതിച്ച് ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സർലോമാരി, നെടുമാട് ചർച്ചിൽ നിന്നാണ് വന്നത്. ഇഷ്ടപ്പെട്ട പാട്ട് മാടപ്രാവേ വാ കൂടുകൂട്ടാൻ പാ.

എൻ്റെ പേര് സരിത എന്നാണ്. ഞാൻ വെഞ്ഞാറമൂടുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കേണ്ടത് ഉസ്താദ് എന്ന മൂവിയിലെ നാടോടി പൂത്തിങ്കൾ എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ബാബുരാജ്, ഞാൻ നെടുമങ്ങാട് കരിപ്പൂരിൽ നിന്ന് വരുന്നു. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. മാനവികതയുടെയും ലിംഗസമത്വത്തിന്റെയും ചർച്ചകളിൽ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് മിസാൻഡ്രി. സ്ത്രീ വിദ്വേഷത്തെ സൂചിപ്പിക്കാൻ മിസോജിനി എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ പുരുഷന്മാരോടുള്ള വിദ്വേഷത്തെ, അവജ്ഞയെ ആണ് മിസാൻഡ്രി എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് പദങ്ങളായ മിസോ എന്ന് വെച്ചാൽ വിദ്വേഷം, ആൻഡ്രോസ് എന്ന് വെച്ചാൽ പുരുഷൻ എന്നിവയിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം.

കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ പുരുഷൻ എപ്പോഴും കുറ്റവാളിയായിരിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതി പലയിടങ്ങളിലും കണ്ടുവരാറുണ്ട്. മിസാൻഡ്രി രൂപപ്പെടുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. പുരുഷന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ചിലരിൽ ആഴത്തിലുള്ള പുരുഷ വിദ്വേഷം വളർത്താൻ കാരണമാകാറുണ്ട്. ലിംഗസമത്വത്തിന് പകരം ഒരു ലിംഗവിഭാഗം മറ്റൊന്നിനേക്കാൾ അധമമാണെന്ന് വിശ്വസിക്കുന്ന തീവ്രവാദപരമായ ചിന്താഗതികൾ, അതായത് റാഡിക്കൽ ചിന്താഗതികൾ, മിസാൻഡ്രിക്ക് വളമിടുന്നു. പുരുഷന്മാരെ പരിഹസിക്കുന്നത് ഒരു ഫാഷനായി കരുതുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ യുവതലമുറയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നു. മിസോജിനി അഥവാ സ്ത്രീ വിദ്വേഷം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു അടിച്ചമർത്തലായിരിക്കുമ്പോൾ മിസാൻഡ്രി പലപ്പോഴും ആധുനിക കാലത്തെ പ്രതികരണങ്ങളായോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മനോഭാവങ്ങളായോ ആണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഏത് തരത്തിലുള്ള ലിംഗവിദ്വേഷവും ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ഗുണകരമല്ല. ലിംഗസമത്വം എന്നത് ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടല്ല, മറിച്ച് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ടാണ് കൈവരിക്കേണ്ടത്. അനിയന്ത്രിതമായ പുരുഷ വിദ്വേഷം പുരുഷന്മാരിൽ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ആത്മഹത്യാ പ്രവണത എന്നിവ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് ലിംഗവിഭാഗങ്ങൾക്കിടയിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയും കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ഐക്യത്തിലും വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയെ അയാളുടെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. മിസാൻഡ്രി ആയാലും മിസോജിനി ആയാലും വിദ്വേഷം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു ലോകമാണ് നമുക്കാവശ്യം.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് മൂഡ് ട്രാക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി മൂഡ് ട്രാക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ ശാരീരിക ആരോഗ്യം അളക്കാൻ തെർമോമീറ്ററോ ബി പി അപ്പാരറ്റസോ ഉള്ളതുപോലെ മാനസികാരോഗ്യം അളക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ ഒരു രീതിയാണ് മൂഡ് ട്രാക്കിംഗ്. മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വികാരങ്ങളെയും മനോനിലകളെയും കൃത്യമായി രേഖപ്പെടുത്തുകയും അവയെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഈ രീതി ആധുനിക മനഃശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഓരോ ദിവസവും നമുക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളെ, അതായത് സന്തോഷം, സങ്കടം, ദേഷ്യം, ഉത്കണ്ഠ തുടങ്ങിയവ, ഒരു ഡയറിയിലോ മൊബൈൽ ആപ്പിലോ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയാണ് ഇത്. കേവലം വികാരം രേഖപ്പെടുത്തുക മാത്രമല്ല, ആ വികാരത്തിന് കാരണമായ സാഹചര്യം, സമയം, അന്നത്തെ ഉറക്കം, ഭക്ഷണം, ശാരീരിക അധ്വാനം എന്നിവയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. കാലക്രമേണ നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ ഡാറ്റ ഷീറ്റ് ഇതിലൂടെ രൂപപ്പെടുന്നു. നമ്മുടെ സന്തോഷവും സങ്കടവും തലച്ചോറിലെ സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ്. സന്തോഷത്തിന്റെ ഇരിപ്പിടമായ ലിംബിക് സിസ്റ്റവും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന അമിഗ്ദലയും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ചേർന്നാണ് നമ്മുടെ മനോനില നിശ്ചയിക്കുന്നത്. ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാകുമ്പോൾ അമിഗ്ദല അമിതമായി ഉത്തേജിക്കപ്പെടുന്നു. എന്നാൽ മൂഡ് ട്രാക്കിംഗിലൂടെ നമ്മുടെ വികാരങ്ങളെ നാം നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കൂടുതൽ സജീവമാകുന്നു. അതായത്, വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതിന് പകരം അവയെ യുക്തിപരമായി വിശകലനം ചെയ്യാൻ തലച്ചോറിനെ നാം പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനും സെറോട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പലപ്പോഴും നാം എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നോ സങ്കടപ്പെടുന്നത് എന്നോ നമുക്ക് അറിയില്ല. മൂഡ് ട്രാക്കിംഗിലൂടെ നമ്മുടെ വികാരങ്ങളുടെ പാറ്റേണുകൾ തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് ഉത്കണ്ഠ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിലെ തൊഴിൽപരമായ കാരണങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കും. നമ്മുടെ മനോനില പെട്ടെന്ന് മോശമാക്കുന്ന ഘടകങ്ങളെ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. മോശം ഉറക്കം, ചില വ്യക്തികളുമായുള്ള സംഭാഷണം അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ പോലും നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്.

0: എന്ന് നാം തിരിച്ചറിയുന്നു. കൗൺസിലിംഗിനോ സൈക്യാട്രിക് ചികിത്സയ്ക്കോ പോകുന്നവർക്ക് മൂഡ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ വലിയ സഹായമാണ്. ഡോക്ടർക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയുടെ കൃത്യമായ ചരിത്രം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബൈപോളാർ ഡിസോർഡർ, കടുത്ത വിഷാദം എന്നിവ ഉള്ളവരിൽ വലിയൊരു മാനസിക തകർച്ച ഉണ്ടാകുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങൾ മൂഡ് ട്രാക്കിംഗിലൂടെ നേരത്തെ തിരിച്ചറിയാനും മുൻകരുതൽ എടുക്കാനും സാധിക്കും. മൂഡ് ട്രാക്കിംഗ് ചെയ്യാൻ പ്രധാനമായും മൂന്ന് രീതികളാണ് ഉള്ളത്. ദിവസവും വൈകുന്നേരം അന്നത്തെ വികാരങ്ങളെക്കുറിച്ച് ഒരു ഡയറിയിൽ എഴുതുക, അതായത് മൂഡ് ഡയറി അഥവാ ജേണലിംഗ് ചെയ്യുക. മൂഡ് ചാർട്ട് തയ്യാറാക്കാം. ദേഷ്യത്തിന് ചുവപ്പ്, സങ്കടത്തിന് സന്തോഷത്തിന് പച്ച എന്നിങ്ങനെ നിറങ്ങൾ നൽകി ഓരോ ദിവസത്തെയും അടയാളപ്പെടുത്താം. ഇന്ന് ഡെയിലിയോ, മൂഡ് ഫിറ്റ് തുടങ്ങിയ നിരവധി ആപ്പുകൾ ലഭ്യമാണ്. ഇവ ലളിതമായ ഗ്രാഫുകളിലൂടെ നിങ്ങളുടെ മാനസികാരോഗ്യം വിശകലനം ചെയ്ത് നൽകും. നിങ്ങളുടെ വികാരങ്ങളോട് പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക. മോശമായ വികാരങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ദിവസവും ഒരു നിശ്ചിത സമയം ഇതിനായി മാറ്റിവെക്കുക. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ നിങ്ങളുടെ ട്രാക്കർ പരിശോധിക്കുക. ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരായിരുന്നത്, അതിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കണ്ടെത്തുക. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ പാതകൾ കൃത്യമായി ചലിക്കണമെങ്കിൽ നാം നമ്മുടെ വികാരങ്ങളെ അറിഞ്ഞിരിക്കണം. മൂഡ് ട്രാക്കിംഗ് എന്നത് വെറും ഒരു ശീലമല്ല, മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിന്റെയും കരുതുന്നതിന്റെയും അടയാളമാണ്. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം അവയെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മാറ്റം ആരംഭിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും കൊണ്ട് എഞ്ചിനീയർമാരായ അച്ഛനമ്മമാരാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. അവരുടെ ഏറ്റവും വലിയ പരാതി, മകൻ ഒൻപതാം ക്ലാസിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു, കണക്കിൽ തോറ്റുപോയിരിക്കുകയാണ്. തീരെ സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണിത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം അച്ഛനും അമ്മയും ഒക്കെ കണക്കിൽ വളരെ വിദഗ്ധരായിരുന്നു. വളരെ ഉന്നതമായ റാങ്കോടുകൂടി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പാസ്സായി മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ച് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ഉന്നതമായിട്ടുള്ള ജോലികളൊക്കെ നേടിയ വ്യക്തികളാണ്. കുടുംബത്തിൽ മൊത്തത്തിൽ എല്ലാവരും തന്നെ കണക്കിൽ വളരെ വിദഗ്ധരാണ്. ഭൂരിപക്ഷം കുട്ടികളും എഞ്ചിനീയറിംഗ് മേഖലയിലാണ് പോകുന്നത്. കസിൻസ് എല്ലാം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുകയാണ് വളരെ നല്ല രീതിയിൽ തന്നെ. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവൻ മാത്രം മന്ദബുദ്ധിയായി പോയല്ലോ എന്നുള്ളതാണ് ആ അച്ഛനമ്മമാരുടെ ഒരു വിഷമം. മന്ദബുദ്ധിയായി പോയി എന്നുള്ളതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് കണക്കിൽ ഇവന് തീരെ അങ്ങോട്ട് മാർക്ക് കിട്ടുന്നില്ല. എന്നാൽ ബാക്കി പല വിഷയങ്ങളിലും കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങുന്നുണ്ട്. ഭാഷാ വിഷയങ്ങളിലും സോഷ്യൽ സയൻസസിലും ഒക്കെ കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങുന്നുണ്ട്. കണക്ക് പലപ്പോഴും തോറ്റുപോകുന്നു. പിന്നെ കണക്കിന്റെ ആപ്ലിക്കേഷൻ വരുന്ന വിഷയങ്ങൾ ഫിസിക്സും ഒക്കെ കുറച്ച് പുറകോട്ട് നിൽക്കുകയാണ്. ഞാൻ വിശദമായിട്ട് ആ കുട്ടിയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് മനസ്സിലാവുന്നത്. ഒന്ന്, ഈ കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയും. എന്നാൽ അമിത വികൃതിയോ ഹൈപ്പർ ആക്ടിവിറ്റിയോ ബഹളമോ ഒന്നുമില്ല, ശാന്ത സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ കണക്ക് പോലെയുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി അത് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കണക്കിന്റെ ഒരു വിദ്യാഭ്യാസം വളരെ ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ പറ്റിയെന്ന് വരത്തുള്ളൂ. ഇവന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനൊരു വിഷയമുണ്ട്. രണ്ടാമത്, നമ്മൾ പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവസ്ഥകളുണ്ട്. ഇവിടെ ബുദ്ധിയൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ എഴുത്ത്, വായന, കണക്ക് ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്തൊരു പിന്നാക്കാവസ്ഥ കാണും. നമ്മുടെ ഈ കുട്ടിക്ക് ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഗണിത വൈകല്യം എന്ന് പറയുന്ന ഒരു പഠന വൈകല്യമാണ്. എഴുതാനോ വായിക്കാനോ ഒന്നും പ്രയാസമില്ല, പക്ഷെ കണക്ക് വലിയ പ്രയാസമാണ്. ഒറ്റ അക്കസംഖ്യകളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു രണ്ടക്കസംഖ്യ കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ സമയമെടുക്കുന്നു, പലപ്പോഴും തെറ്റിപ്പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ കുട്ടിക്ക് കണ്ടത്. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു നല്ല കുട്ടിയാണെന്ന് പറയാം. കാരണം സൽസ്വഭാവിയാണ്, പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്, അവൻ അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ക്ലാസ്സിലെ അധ്യാപകർക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്, അവനെ കൊണ്ട് ശല്യമൊന്നുമില്ല, കൂട്ടുകാർക്കെല്ലാം നല്ല പ്രിയമാണ്, നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കണക്കിന് മാർക്ക് കുറയുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം വീട്ടുകാർക്കങ്ങ് തീരെ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇത് പറഞ്ഞ് നിരന്തരം ഈ കുട്ടിയെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഈ ഒരു അവസ്ഥയാണുള്ളത്. നീ ഒരു മണ്ടനാണ്, നീ ഒരു മന്ദബുദ്ധിയാണ്, നീ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല. ഇത്തരം പരാമർശങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായി വരികയാണ്. ഈ കുട്ടിക്ക് ഒരു മൂത്ത സഹോദരനുണ്ട്, അവനും എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ഭാഗത്തുനിന്നും വിമർശനങ്ങൾ വരുന്നുണ്ടോ, നീയൊന്നും എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, നീയൊക്കെ എങ്ങനെ ജീവിക്കവിടെ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ ചേട്ടൻ കണക്കിലൊക്കെ വളരെ മിടുക്കനായതുകൊണ്ട് അവന്റെ അനിയൻ തന്നെ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ അധ്യാപകരുടെ ഭാഗത്തൊന്നും കുറ്റപ്പെടുത്തൽ വരികയാണ്. ഇനി ഓണത്തിനോ വിഷുവിനോ ഒക്കെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഈ താരതമ്യത്തിന്റെ ഒരു ഒരു അവസ്ഥ അവിടെ വരികയാണ്. കാരണം ഓരോ കുട്ടികളുടെയും മാർക്കുകൾ പറയപ്പെടുന്നു. അപ്പൊ അവിടെയെല്ലാം കണക്കിന് വളരെ മാർക്ക് കുറഞ്ഞ നമ്മുടെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കസിൻസിന്റെ ഭാഗത്തുനിന്നും മറ്റ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ കുറ്റപ്പെടുത്തൽ വരികയാണ്. ഇവർക്കൊന്നും ഈ കുട്ടിക്ക് കണക്ക് വഴങ്ങുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാവുന്നില്ല. അവരെല്ലാം കരുതുന്നത് ഇത് മടി മൂലമാണ്. കാരണം കുടുംബത്തിൽ എല്ലാവരും കണക്കിൽ വിദഗ്ധരാണ്, പക്ഷെ ഇവൻ മാത്രം കണക്കിൽ മോശമാവേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവൻ ഉഴപ്പുന്നതുകൊണ്ടാണ്, ബോധപൂർവം ശ്രമിക്കാത്തതുകൊണ്ടാണ്, അവൻ മടിയാണ് എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് വഴക്ക് പറയുകയാണ്. ഇങ്ങനൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ കുട്ടിയെ നമ്മൾ കാണുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു മാതാപിതാക്കളോട്. കാരണം ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, അശ്രദ്ധയുടെ ഒരു പ്രശ്നമാണ്. ആ ശ്രദ്ധ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ടുള്ള ചികിത്സകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കാരണം തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ നെറ്റിയുടെ പുറകിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുമ്പോഴാണ് ശ്രദ്ധ കുറവ് വരുന്നത്. അപ്പൊ ആ ഡോപ്പമിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്, ശ്രദ്ധ മെച്ചപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചാൽ ശ്രദ്ധയിൽ നല്ല രീതിയിലുള്ളൊരു മെച്ചം വരും. ഈ പഠന വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ, ഗണിത വൈകല്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അത് മാറ്റിയെടുക്കാൻ ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കും. അടിസ്ഥാനപരമായ ഗണിത പാഠങ്ങളൊക്കെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും. കണക്കുകൊണ്ട് ഉപജീവനം കഴിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ സങ്കീർണമായ ഗണിത അഭ്യാസങ്ങൾ ഇയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും 10-ാം ക്ലാസ് വരെയുള്ള കണക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും. ഹയർ സെക്കൻഡറി ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാൽക്കുലസ് പോലെയുള്ള ചില സംഗതികൾ കടന്നു വരും. അത് ചിലപ്പോൾ ഈ കുട്ടിക്ക് വഴങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഘട്ടത്തിൽ ഇവന് പ്രയാസം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മാതാപിതാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്തായാലും അവര് ക്ഷമയോടുകൂടി അതൊക്കെ കേട്ടു. അവരത്ര സംതൃപ്തരായില്ല എങ്കിൽ പോലും അവർ ചികിത്സ എടുക്കാൻ സമ്മതിച്ചു. നമ്മൾ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ കൊടുത്തു തുടങ്ങി. രണ്ടൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പുരോഗതി കണ്ടു തുടങ്ങി. കാരണം കുട്ടിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിൽ കുറച്ചുകൂടെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നു, അവന് തന്നെ ഒരു പുരോഗതി ഉള്ളതായിട്ട് അവൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ആ വർഷത്തെ വർഷാവസാന പരീക്ഷയിൽ കണക്ക് ജയിച്ചു. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ വീട്ടുകാർക്ക് പകുതി സമാധാനമായി. 10-ാം ക്ലാസിന്റെ അവസാനം വരെ ചികിത്സ തുടർന്നു. 10-ാം ക്ലാസിലും അത്യാവശ്യം നല്ല മാർക്കോടുകൂടി അവൻ പരീക്ഷ ജയിക്കുകയാണ്. കണക്കിനും സാമാന്യം തെറ്റില്ലാത്തൊരു മാർക്ക് കിട്ടി. അപ്പോൾ ഇനി 10-ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് എന്നൊരു ചോദ്യം വരികയാണ്. അപ്പൊ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമൊന്നുമില്ല. കമ്പ്യൂട്ടർ സയൻസും മാത്സും ഐച്ഛിക വിഷയങ്ങളായിട്ടെടുത്ത് ഹയർ സെക്കൻഡറിയിലേക്ക് പോവാന്നുള്ളതാണ് വീട്ടിലെ ട്രെൻഡ്. അത് തന്നെ ഇവരും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അവിടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ഹയർ സെക്കൻഡറിയിലെ കണക്ക് ഈ കുട്ടിക്ക് വഴങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. 10-ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി അങ്ങനെ ആകണമെന്നില്ല. അവന്റെ സ്കില്ല് അവന് കൂടുതലായിട്ട് ഉള്ളത് ഭാഷാ വിഷയങ്ങളിലാണ്, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലാണ്. അപ്പൊ അവന് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അവൻ പഠിക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം വെച്ചു. മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനാകാത്ത വിധത്തിലുള്ളൊരു നിർദ്ദേശമായിരുന്നു അത്. ഹ്യൂമാനിറ്റീസ് എടുക്കുക എന്നൊക്കെ പറയുന്ന അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഒട്ടും ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, ലോകരാഷ്ട്രങ്ങൾ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളുടെ ഒരു ലിസ്റ്റ് എടുക്കുക, ഭൂരിപക്ഷം പേരും ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെ മോശപ്പെട്ടൊരു വിഷയമല്ല. ഒരു പക്ഷേ ലോകത്തെക്കുറിച്ചുള്ളൊരു വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് തരുന്ന വിഷയങ്ങളാണ്. ഒരു കുട്ടിക്ക് ആ മേഖലയിൽ അഭിരുചി ഉണ്ടെങ്കിൽ അത് അനുവദിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവരത് സമ്മതിച്ചു, ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു. എന്തായാലും ആ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ തുടങ്ങി 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവന് ആ വിഷയം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. കണക്കൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് അവനൊട്ടും സ്ട്രഗിളും വന്നില്ല. നമ്മൾ ചികിത്സ അവസാനിപ്പിക്കുകയാണ്. അവൻ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ചികിത്സ അവസാനിപ്പിക്കുന്നത്. പിന്നീടൊരു കുറച്ച് വർഷങ്ങൾ ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഒരു 6-7 വർഷം തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയാം. കഴിഞ്ഞ വർഷമാണ് വീണ്ടും ഞാൻ ആ കുട്ടിയെ കാണുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 1-ാം തീയതി ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് ഈ കുട്ടി എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പൊ ഞങ്ങള് ഒടുവിൽ ചികിത്സയൊക്കെ അവസാനിപ്പിച്ചിട്ട് 6-7 കൊല്ലമായി. എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് മനസ്സിലായുമില്ല. കാരണം ആള് വളർന്ന് വലുതായി ഒരു യുവാവായി മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ കുട്ടി എന്നെ കാണാൻ വന്നത്, അവന് ജോലി കിട്ടിയിരിക്കുകയാണ്. അവൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു, +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് BBAക്ക് പോയി, MBA എടുത്തു. MBA കഴിഞ്ഞിട്ട് ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനിൽ, ഒരു വലിയൊരു സ്ഥാപനത്തിൽ വലിയ ശമ്പളത്തോടുകൂടി അവൻ ജോലിക്ക് കയറി. ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാനാണ് അവൻ എന്നെ കാണാൻ വന്നത്. അവൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന, എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയിരുന്ന, കണക്കിനൊക്കെ എപ്പോഴും 100% മാർക്ക് വാങ്ങിയിരുന്ന അതിബുദ്ധിമാനായിരുന്ന ഒരു സഹപാഠി എനിക്കുണ്ടായിരുന്നു. അവൻ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് എടുത്തുപോയി. ഒരു പ്രധാനപ്പെട്ട IITയിലാണ് അവന് പ്രവേശനം കിട്ടിയത്. അത് കഴിഞ്ഞ് അവനും MBAക്ക് പോയി. അവനും ഇതേ ഓർഗനൈസേഷനിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ ശമ്പളം വാങ്ങിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മളെല്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. കാരണം മണ്ടന്മാരായ കുട്ടികളൊന്നും തന്നെ ഇല്ല. എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവുണ്ട്, അഭിരുചിയുണ്ട്. അത് പൂർണ്ണമായി പ്രകടമാകുന്നതിന് തടസ്സം വരുന്ന ചില രോഗാവസ്ഥകൾ വരാം. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ പോലെയുള്ളത് അത് കൃത്യസമയത്ത് കണ്ടെത്തി കൃത്യമായിട്ട് ചികിത്സിക്കുകയും അവന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഉപരിപഠന മേഖലയിലേക്ക് അവനെ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ആ കുട്ടിക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ അഭിമാനത്തോടെയാണ് അവനെ കുറിച്ച് പറയുന്നത്. അവൻ മന്ദബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ മാതാപിതാക്കൾ തന്നെ അതേ നാവ് കൊണ്ട് തന്നെ അവനെ പുകഴ്ത്തുകയാണ്. അവനെ കുറ്റപ്പെടുത്തിയിരുന്ന കസിൻസ് എല്ലാം ഇപ്പൊ ആരാധനയോടെയാണ് അവനെ നോക്കുന്നത്. കാരണം വലിയൊരു സ്ഥാപനത്തിലാണ് അവനിപ്പോ ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ കരിയർ ഗൈഡൻസ് നടത്തി കഴിഞ്ഞാൽ വളരെ ഉന്നതമായ നിലയിലേക്ക് നമ്മുടെ ഓരോ കുട്ടിക്കും എത്താൻ സാധിക്കും. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. June 2, 2012 ഞായറാഴ്ച. ഇന്ന് ക്ലിനിക്കിൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാവും കൂടുതലും കുട്ടികളാണ്. ആദ്യം കയറി വന്നത് 12 വയസ്സുള്ള അലീനയാണ്. അമ്മയും അച്ഛനും മാത്രമല്ല, അമ്മുമ്മയും അപ്പപ്പനും കൂടെയുണ്ട്. ഞങ്ങൾ പുറത്തു നിൽക്കണോ എന്നവർ ചോദിച്ചു. അത് മര്യാദ. പക്ഷെ അലീനയുടെ മുഖം കണ്ടാൽ അറിയാം അവർ അകത്ത് തന്നെ വേണമെന്ന്. ശരി, അവരൊക്കെ നിൽക്കട്ടെ, അപ്പപ്പനും അമ്മുമ്മയും അമ്മയും അച്ഛനും. ഞാൻ വെറുതെ ചോദിച്ചു, ഇനി വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വരാനുണ്ടോ, എങ്കിൽ അവരെയും കയറ്റി നിർത്താം. അലീന ചിരിച്ചു. അപ്പോഴാണ് അവൾ ചിരിച്ച് കണ്ടത്. എന്താണ് അലീനയുടെ വിഷമം? ഞാൻ ചോദിച്ചു. അപ്പൊ അവളുടെ മുഖത്തൊരു നാണക്കേട്. അമ്മുമ്മ പറഞ്ഞു തുടങ്ങി, അതേ സാറേ. ഞാൻ പറഞ്ഞു, ആ എന്താണ് അമ്മുമ്മ എന്നെ പറയൂ. അലീനയോട് ഞാൻ ചോദിച്ചു, ഇനി അമ്മുമ്മ പറഞ്ഞാൽ കൂടുതൽ നാണക്കേടാവോ? ഇല്ലെന്നോ ഉണ്ടെന്നോ അവൾ എങ്ങനെയോ തലകുലുക്കി. അമ്മുമ്മ പറഞ്ഞു, അവൾക്ക് പാറ്റ അമിതമായ പേടിയാണ് സാറേ. ഈ പേടി കാരണം അവളുടെ ജീവിതം വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, 12 വയസ്സുള്ള കുട്ടിക്ക് ജീവിതം എന്ത് പ്രശ്നം? അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു, എന്ത് 12 വയസ്സുള്ള കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞു, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, തറുതല പറയാതിരിക്കെ. പക്ഷേ ഈ അമ്മമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ അങ്ങനെ പറയും? അത്ര സൗമ്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. പാറ്റയെ പേടിയുള്ള ചെറുമകളെയും കൊണ്ടാണ് വരവ്. അമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി അലീനയ്ക്ക് ക്ലാസ്സിൽ പോകാൻ ഭയമാണ്. അയ്യോ, ഞാൻ ചോദിച്ചു, അപ്പൊ പോവാറില്ല? തള്ളി ഉന്തി വിടും സാറേ, അങ്ങനെ പറഞ്ഞ തപ്പുപ്പന. ക്ലാസ് റൂമിൽ പാറ്റ ഉണ്ടാവുമോ എന്ന ചിന്തയാണ് അവളെ അലട്ടുന്നത്. പാറ്റയെ കണ്ടാൽ അവൾ അലറി വിളിക്കും, ഓടും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലേ തീരൂ എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം അച്ഛൻ ഇടക്കേറി പറഞ്ഞു. ഓടുക മാത്രമല്ല, ചിലപ്പോൾ ബോധരഹിതയാവും. അമ്മ നെറ്റി ചുളിക്കുന്നത് കണ്ട് എനിക്കൊരു സംശയം, അച്ഛൻ കൈയ്യെന്നിട്ട് പറഞ്ഞതാണോ, ബിൽഡപ്പാണോ? അമ്മ പറഞ്ഞു, ഇല്ലില്ല, അവള് ബോധം കെട്ട് വീണിട്ടുണ്ട്. അധ്യാപകർക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. ഇത് കാരണം അവൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊപ്പ അതിനിടയിൽ കയറി പറഞ്ഞു, എന്ന് വെച്ചാൽ അവൾ തോറ്റിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോ അതൊക്കെ എന്തിനാ പറയുന്നേ എന്ന മട്ടിൽ അമ്മുമ്മ അപ്പൂപ്പനെ തറപ്പിച്ചൊന്ന് നോക്കി. അതുകൊണ്ടായിരിക്കണം അപ്പൂപ്പ ഒരിക്കൽ കൂടെ പറഞ്ഞു, സത്യം, അവൾ ഒന്നിനും തോറ്റിട്ടില്ല. അമ്മുമ്മ അപ്പൂപ്പനെ ഒന്നുകൂടെ തറപ്പിച്ചു നോക്കി, സത്യം പറയാലോ, പിന്നെ പോകുന്നതുവരെ അപ്പൂപ്പൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അലീനയോട് സംസാരിച്ചു. അവളുടെ പേടി വളരെ വലുതാണ്. അവൾ പറഞ്ഞത്, എനിക്ക് പാറ്റയെ കാണുമ്പോ തല കറങ്ങും, നെഞ്ചിടിപ്പ് കൂടും, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നും എന്നാണ്. ഈ ഭയം കാരണം അവൾ പുറത്ത് കളിക്കാൻ പോകുന്നത് നിർത്തി. പാറ്റയെക്കുറിച്ചുള്ള ഒരു സംസാരം കേട്ടാൽ പോലും അവൾ അസ്വസ്ഥയാകും. അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും പാറ്റ പാറ്റ പാറ്റ എന്ന് പറയുന്നത് കേട്ട് അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി അവളുടെ അസ്വസ്ഥത. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് പുറത്ത് നിൽക്കുക, ഇവിടെ ഒരുപാട് കസേരകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഇരിക്കാനാണ് ആ കസേര ഇട്ടിരിക്കുന്നത്, പോയിരിക്കുക കേട്ടോ. അലീനയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ഞായറാഴ്ചയെക്കുറിച്ചും രാവിലെ കഴിച്ച ദോശയും ചമ്മന്തിയെക്കുറിച്ചുമൊക്കെയാണ്. ദോശയും ചമ്മന്തിയേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോ കൊഞ്ചി കൊഞ്ചി അവൾ പറഞ്ഞു, ഇല്ല അമ്മ മുട്ട പൊരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പൊരിച്ചു തരാൻ കഴിയുമോ? അപ്പൊ അവൾ നാണം പോലെ പറഞ്ഞു, അല്ല ഓംലെറ്റ് ഉണ്ടാക്കി തന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു, ഇത് വലിയ സംഭവമൊന്നുമല്ല,
ഇത് പലർക്കുമുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് അലീനയെ പോലെ പാറ്റയെ പേടി, ചിലർക്ക് പാമ്പിനെ, മറ്റു ചിലർക്ക് ഉയരത്തെ. അവൾ തലയുയർത്തി ചോദിച്ചു, ഉയരത്തെ? ഉയരത്തെ പേടിക്കുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മോൾക്കാരെന്ന് പറഞ്ഞുതരട്ടെ. എന്നിട്ട് ഞാൻ കൈ എന്റെ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു, ഞാൻ തന്നെ, എനിക്ക് ഉയരത്തെ ഭയങ്കര പേടിയാണ്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവൾ നെറ്റി ചുളിച്ചു. ഞാൻ പറഞ്ഞു, സത്യമാണ്, എനിക്ക് ഉയരത്തെ പേടിയാണ്. ഇനി വേറെ ചിലർക്ക് നായ്ക്കളെ വലിയ പേടിയാണ്. അലീന, ഈ അവസ്ഥയെ ഫോബിയ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ സാഹചര്യത്തോടോ ഉണ്ടാകുന്ന അമിതവും അകാരണവുമായ പേടിയാണിത്. അലീനയുടെ കാര്യത്തിൽ ഇത് കോക്രോച്ച് ഫോബിയ. അതായത്, കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റയല്ലേ, അപ്പൊ പാറ്റയെ പേടി, അതായത് കോക്രോച്ച് ഫോബിയ. ഇത് ഞങ്ങളുടെ ഭാഷയിൽ എന്തു പറയും എന്ന് അലീനയ്ക്ക് അറിയുമോ? ഞാൻ പറഞ്ഞാൽ മോള് പേടിച്ചൊന്നും പോകരുത്. കാറ്റ്സാരിഡ ഫോബിയ എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്. അവൾ കൈയുയർത്തി പറഞ്ഞു, വേണ്ട, കേൾക്കണ്ട. ഞാൻ ഇടത് കൈയുയർത്തി പറഞ്ഞു, ഇല്ല, പറയുന്നു.

ഈ പേടി അലീനയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ അലീനയോടും അവളുടെ അമ്മയോടും സംസാരിച്ചു. ഇതൊരു മാനസികാവസ്ഥയാണെന്നും ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒന്നാണെന്നും അവരെ ബോധ്യപ്പെടുത്തി. ഞാനിത് കൂടുതലും അമ്മയോടാണ് പറഞ്ഞത്. ഇത് വളരെ നിസ്സാരമാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എന്തോ അലീനയുടെ മുഖം ആശ്വാസദായകമായി മാറുന്നത് ഞാൻ കണ്ടു. പ്രത്യേകിച്ച് കുട്ടികളിൽ ഫോബിയ സാധാരണമാണ് എന്ന് പറഞ്ഞപ്പോ അവളൊന്ന് ആശ്വസിച്ചു നെടുവേർപ്പിട്ടു. പക്ഷേ പഠനത്തെയോ ജീവിതത്തെയോ ബാധിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അതിന് ചികിത്സ ചെയ്യണം. തലകുലിക്ക് സമ്മതിച്ചതുപോലെ അവൾ എന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. എനിക്ക് ആ പേടി മാറണം. ഞാൻ പറഞ്ഞു, ഈ ചിന്ത തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അലീനയുടെ ചികിത്സയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, വലിയ വാക്കാണ് കേട്ടോ, ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. അയ്യോ അതെന്താ, ഞാൻ പറഞ്ഞ പേരിൽ മാത്രമേ ഉള്ളൂ, കാര്യത്തിൽ വളരെ ചെറിയ സംഗതിയാണ്. അതിലൂടെ പാറ്റയെക്കുറിച്ചുള്ള ചിന്തയെ പതിയെ പതിയെ മാറ്റിയെടുക്കാൻ കഴിയും. ഞാനേ അലീനയ്ക്ക് അടുത്ത ആഴ്ച മുതൽ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ആരംഭിച്ചു. ആദ്യം പാറ്റയുടെ ചിത്രങ്ങൾ കാണിച്ചു, പിന്നീട് പാറ്റയുടെ വീഡിയോകൾ കാണിച്ചു. പാറ്റയുടെ ചിത്രം കണ്ടപ്പോ അലീനയുടെ മുഖം പോണത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അവൾ ഭയന്നു, ഉറച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ചില കോമഡി ചിത്രങ്ങൾ കൂടെ ഞാൻ അതിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് പാറ്റയുടെ ഭാര്യ, ഇത് പാറ്റയുടെ മക്കൾ, ഇത് പാറ്റയുടെ നാത്തൂനെന്ന് പറഞ്ഞപ്പോ അലീനയ്ക്ക് ചിരി അടക്കാൻ പറ്റാതെ ഭയം പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ഞാൻ പാറ്റയുടെ വീഡിയോകൾ അവളെ കാണിച്ചു. അതെല്ലാം അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച അനിമേറ്റഡ് വീഡിയോ ആയിരുന്നു. അതിലും ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും. അതിൽ പറഞ്ഞില്ല, ഞാൻ അവളെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇത് ഒരു പാറ്റയുടെ മച്ചമ്പിയാണെന്ന് പറഞ്ഞപ്പോ അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പാറ്റയെ ദൂരെ നിന്ന് അവളെ കാണിച്ചു. അപ്പൊ നേരത്തെ പടം കാണിച്ചപ്പോഴുണ്ടായ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ അടുത്തു പോയി നിൽക്കാൻ പറഞ്ഞു, ഞാനും കൂടെ പോയി നിന്നു. പിന്നെ പാറ്റയെ വളരെ അടുത്തു നിന്ന് കണ്ടു. പിന്നെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു പാറ്റയെ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ പിന്നെ നിങ്ങൾക്കറിയുമോ, അലീന പാറ്റയെടുത്ത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇതാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. ഇതുപോലുള്ള ഭയമുള്ള ഫോബിയുള്ള ഏതൊരാളിലും നമുക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു തെറാപ്പിയാണിത്. എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറയും. ഓരോ ഘട്ടത്തിലും അലീനയുടെ ഭയം കുറച്ചു കൊണ്ടുവന്നു. ഈ തെറാപ്പിക്ക് ഒരുപാട് ക്ഷമയും സമയവും ആവശ്യമാണ്. ഒരു ഫോബിയെ മാറ്റാൻ വളരെ ഫലപ്രദമായ രീതിയാണിത്. അലീനയ്ക്ക് അവളുടെ പഴയ ജീവിതം തിരികെ കിട്ടി എന്നെനിക്ക് ഉറപ്പായി. ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അലീന പിന്നെയും അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടൊപ്പം എന്നെ കാണാൻ വന്നു. ചിരിച്ച് കിളിക്കാൻ പറ്റി പോലെ ചിരിച്ച് അവൾ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു പാറ്റയെ എന്റെ മുറിയിൽ കരുതിയിരുന്നു. അത് അവളുടെ മുന്നിലൂടെ അവൾ അറിയാതെ തന്നെ ഞാൻ തുറന്നുവിട്ടു. ഒരു ഭയവുമില്ലാതെ, ഒരു ഞെട്ടല് പോലുമില്ലാതെ അവളുടെ ശരീരത്തിലൂടെ അത് കയറിപ്പോയി. പക്ഷേ അവളുടെ അമ്മൂമ്മയുടെ അടുത്ത് വന്നപ്പോ അമ്മൂമ്മ അലമുറയിട്ട് കരഞ്ഞത് ഞാൻ മറക്കുകയേയില്ല. അവർക്ക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി കൊടുക്കണോ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചില്ല. വയസ്സായില്ലേ, പ്രായമായില്ലേ, കുറച്ചൊക്കെ പേടിച്ചോട്ടേന്നേ, അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്. അതെ, ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഈ ഡയറിയിൽ അട്ടിയിട്ട് കിടപ്പുണ്ട് എന്നത് എനിക്കേ അറിയൂ. ചില പേജുകൾ തുറന്ന് ഞാൻ നിങ്ങളെയും കാണിക്കാം. അതിൽ ചില ഭയങ്ങളോ മറ്റു കാര്യങ്ങളോ അടുത്ത ആഴ്ച.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-276-3473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി സെപ്റ്റംബർ 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923423 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് രീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st 20,000, 2nd 10,000, 3rd 5,000, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് എന്ന വിധം ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 807-85-85860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചെയ്യൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡർമ കൊയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 854-7-67-514 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: പണ്ടാണ് ശാന്തിമേഘങ്ങൾ പടിഞ്ഞാറൻ കാറ്റിലേറി പറന്നു പോകുന്ന കാഴ്ച.

കാളിദാസമേഘമേ നിൽക്കുമോ, ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, കൗമാരത്തിൻ്റെ കാൽപ്പനികതയിൽ കുറിച്ച വരികളാണ്. ഏതു മേഘം ആകാശത്തിൻ്റെ അപാരതയിലൂടെ അലഞ്ഞു നടന്നാലും അത് കാളിദാസമേഘമാണെന്ന തോന്നൽ ദൂരെയെങ്ങോ ഇരിക്കുന്ന കാമുകിക്ക് ഒരു പ്രണയലേഖനം കൊണ്ടു കൊടുക്കണമെന്ന അപേക്ഷ. കാളിദാസമേഘമേ ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, എത്ര പ്രണയ സന്ദേശങ്ങളുമായി എത്രയോ മേഘങ്ങൾ മാനം കടന്നു പോകുന്നു. എല്ലാം കാളിദാസമേഘങ്ങളാണെന്ന് കരുതാൻ തന്നെയാണ് ഇന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഭൂമിയുടെ പച്ചപ്പരവതാനിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘപ്പരപ്പുകളല്ല ആകാശത്തിൻ്റെ വിശാലതയിലൂടെ വിമാനമേറി പോകുമ്പോൾ കാണാനാവുന്നത്. വളരെ വലിയ വെളുത്ത പുക പല രൂപമാർന്നു നിൽക്കുന്ന കാഴ്ച. വിമാനത്തിലേറി പറന്നു പോകുന്നത് ഇഷ്ടം തന്നെ, എന്നാലും അതിലിരുന്ന് താഴേക്ക് നോക്കി വെളുവെളുത്ത മേഘപടലങ്ങളെ കാണുന്നതിനേക്കാൾ കമനീയത ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കി മേഘപടലങ്ങളെ കാണുന്നത് തന്നെയാണ്. ആ കാഴ്ച ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: തെളിഞ്ഞ മാനമാണ് ഏറെ പ്രിയം. എന്നാൽ അതങ്ങനെ കാലങ്ങളോളം തെളിഞ്ഞു തന്നെ നിന്നാൽ ശരിയാവില്ല തന്നെ. വല്ലപ്പോഴും ഒന്ന് കറുക്കണം, കാർമേഘമാകണം, തണുത്ത് അലിഞ്ഞ് ആലിപ്പഴങ്ങളായി മഴയോടൊപ്പം ഭൂമിയെ നനയ്ക്കണം. കറുത്തോട്ടെ, തണുത്തോട്ടെ, ആലിപ്പഴമായും മഴയായും മാനം ചോർന്നു വീണോട്ടെ, പക്ഷേ ഇടി വേണ്ട, മിന്നലും വേണ്ട. എന്നും ഭയമാണവയെ. ഇടിയും മിന്നലുമില്ലാതെ ആകാശം ചോർന്ന് മഴയായി പൊഴിയുന്ന കാഴ്ച. മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് മണ്ണിൽ, പുൽമേടുകളിൽ, പുഴകളിൽ മഴയായി മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് ഇഷ്ടം. മേഘങ്ങൾ മഴയായി അലിയുന്ന സുഖദമായ സംഗീതം ഇഷ്ടം. അത്രമേലിഷ്ടം.

അംഗരാജ്യത്തിൽ ഒരു വ്യാഴവട്ടക്കാലം മഴ പെയ്തില്ലത്രേ. സസ്യലതാദികൾ കരിഞ്ഞുണങ്ങി. പക്ഷിമൃഗാദികൾ ദാഹനീരിനായി അലഞ്ഞു. തെരുവോരങ്ങളിൽ പോലും മനുഷ്യർ വെള്ളം കിട്ടാതെ വീണു മരിച്ചു. കാതങ്ങൾ താണ്ടി കാളവണ്ടികളിൽ കൊണ്ടുവന്ന വെള്ളം കൊട്ടാരത്തിന് പോലും തികയാത്ത അവസ്ഥ വന്നു. അംഗരാജ്യത്തിൻ്റെ ആകാശവീഥികളിൽ വന്ധ്യമേഘങ്ങൾ മാത്രം കൂടുകെട്ടി. ഒരു കാർമേഘത്തുണ്ടിന് കൊതിച്ച കാലം. ആകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇറ്റുവീഴുമെന്ന് സ്വപ്നം കണ്ട കാലം. കിനാവുകളിൽ കാർമേഘങ്ങൾ ചാരുതയാർന്നു. വറുതിയുടെ വേനലുകളെ മറച്ചുകൊണ്ട് ഒരു നാൾ സ്നേഹത്തിൻ്റെ ഒരിറ്റുകണം അംഗരാജ്യത്തിൻ്റെ നെറുകയിൽ വീണു. മഴയുടെ കിളിയ വിലാസം, അംഗരാജ്യത്തെ അനുഗ്രഹിച്ച വാരിതങ്ങൾ, മേഘങ്ങളുടെ ആ പഴംപുരാണം ഇഷ്ടം.

വെള്ളം ദാനം ചെയ്യുന്നവയാണ് മേഘങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പര്യായങ്ങളോട് ദം ചേർത്താൽ മേഘത്തിന് പര്യായമായി എന്ന് പാഠം. വെള്ളത്തിൻ്റെ പര്യായങ്ങൾ മറന്നുപോയോ എന്ന് സംശയമുണ്ട്. ചിലതൊക്കെ ഓർമ്മയിലുണ്ട്. വാരി, ജലം, നീര്, സലിലം, അതൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ദം ചേർത്താൽ വാരിദം, ജലദം, നീരദം എന്നൊക്കെയായി. എല്ലാം മേഘത്തിൻ്റെ പര്യായങ്ങൾ. എത്ര നല്ല വാക്കുകൾ, എല്ലാം ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു മേഘത്തുണ്ടിനെ കൊതുമ്പ് വള്ളം പോലെ രൂപപ്പെടുത്തി അതിലേറി ആകാശം കാണാൻ കൊതി. അതിന് വിമാനത്തിൽ പോയാൽ പോരെയെന്ന് ചോദ്യം വരുന്നു. ആകാശം കാണാൻ വിമാനത്തിൽ പോകുന്നത് എങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ തന്നെ അതെന്തൊരു കാഴ്ചയാണ്? ഒട്ടും സുഖമില്ലാത്ത കാഴ്ച. മറ്റതങ്ങനെയല്ല, കിളികളോടൊപ്പം പറന്ന് മേഘങ്ങൾക്കിടയിൽ ചിലച്ച് ഒളിച്ച് അങ്ങനെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. ആരാണ് ആ യാത്ര കൊതിച്ചു പോകാത്തത്? ഒരു മേഘത്തുണ്ടിലേറി മഞ്ഞുപോലെ ചുറ്റിത്തിരിഞ്ഞ് ദൈവങ്ങളോടെല്ലാം ലാൽസലാം പറഞ്ഞുകൊണ്ടുള്ള യാത്ര ഇഷ്ടം, അത്രമേലിഷ്ടം.

ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് മേഘങ്ങൾ തന്നെയായിരിക്കില്ലേ? എവിടേക്കെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെയുള്ള യാത്രകൾ, തുടക്കമില്ലാതെ ഒടുക്കമില്ലാതെ യാത്രകളെപ്പോഴും അങ്ങനെയാണ്. എവിടെ നിന്നെന്നറിയാതെ എങ്ങോട്ടെന്നറിയാതെയുള്ള യാത്രകൾ. ജീവിതവും അങ്ങനെ തന്നെയാണ്, പലപ്പോഴും മേഘങ്ങൾ പോലെ. കവിതയാണ് ഓർമ്മ വരുന്നത്, മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ആ ഓർമ്മകൾ ഇഷ്ടം അത്രമേ.

ഇടിമുഴങ്ങുന്നത് എവിടെ നിന്നാണ്? ആകാശത്തിൻ്റെ അപാരതകളിൽ നിന്ന്. മേഘഗർജനങ്ങൾ എങ്ങനെയായാലും അത് പേടി തന്നെ. കുഞ്ഞുകാലം മുതലേ ഇന്നും മുതിർന്നിട്ടും ആ പേടിക്ക് മാറ്റമില്ല തന്നെ. ഇടിമുഴങ്ങിയാൽ ഓടിയൊളിക്കാനുള്ള തോന്നൽ. കുട്ടിക്കാലത്തൊക്കെ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. ഇടിമുഴങ്ങുമ്പോൾ ഞെട്ടാതിരിക്കുന്നവരുണ്ടോ? ഉണ്ടാവില്ല. ചില നെപ്പോളിയന്മാരുണ്ടാവുമായിരിക്കും ഞെട്ടാതിരിക്കുന്നവർ. ഓരോ ഇടിമുഴക്കത്തിലും അറിയാതെ അറിയാതെ ഒരു ഞെട്ടൽ. ഓരോ ഞെട്ടലും കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര. ആ യാത്രകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.